0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂലൈ മാസം 29 ബുധനാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 13 ഉത്രാടം നക്ഷത്രം. മദർ തെരേസ പറഞ്ഞ ഒരു വാചകമുണ്ട്, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്നാൽ വലിയ സ്നേഹത്തോടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും കഴിയും. ചരിത്രത്തിൽ ഇടം നേടുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ജീവിതം സഫലമാകൂ എന്ന് വിചാരിക്കരുത്. വിശക്കുന്ന ഒരാൾക്ക് ഒരു പൊതിച്ചോറ് നൽകുന്നതും സങ്കടപ്പെട്ടിരിക്കുന്ന സുഹൃത്തിനെ ചേർത്ത് പിടിക്കുന്നതും ഒന്ന് പുഞ്ചിരിക്കുന്നതും ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന സ്നേഹം വളരെ വലുതാണ്. ഇന്ന് നമുക്ക് അത്തരം ചില കൊച്ചു കൊച്ചു സ്നേഹ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം.

അരുണോദയം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കർക്കിടക മാസത്തിലെ 13-ാമത്തെ പുലരിയിലേക്ക്. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. രാമചരിതാമൃതത്തിൽ ഇന്ന് നമ്മൾ അറിയുന്നത് മനുഷ്യനെ നേരായ വഴിക്ക് നടത്താൻ സഹായിക്കുന്ന സത്സംഗത്തിന്റെ, അതായത് നല്ല ചിന്തകളും നല്ല മനുഷ്യരുമായുള്ള കൂട്ടുകെട്ടിന്റെ മഹിമയെക്കുറിച്ചാണ്. രാമായണത്തിൽ വനവാസകാലത്ത് ഭഗവാൻ ഭക്തർക്ക് നൽകുന്ന ഉപദേശങ്ങളിലെ വളരെ പ്രസക്തമായ വരികളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ കൂട്ടുകെട്ടുകൾക്ക് എത്രമാത്രം പങ്കുണ്ട് എന്ന് എഴുത്തച്ഛൻ ഇതിലൂടെ വ്യക്തമാക്കുന്നു. സത്സംഗം കൊണ്ട് ലഭിക്കും മൽക്കഥാശ്രവണം, തദ്വാര ഭക്തി വളരും ദൃഢമായതും. നല്ല ചിന്തകളുള്ളവരുമായുള്ള കൂട്ടുകെട്ടിലൂടെ മാത്രമേ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഗ്രഹിക്കാനും സാധിക്കും. അതിലൂടെ മാത്രമേ ഉള്ളിൽ നന്മയും ഭക്തിയും ദൃഢമാവുകയുള്ളൂവെന്നാണ് ഈ വരികളുടെ സാരം. നമ്മൾ ഏതു തരം ആളുകളോടൊപ്പമാണോ സമയം ചെലവഴിക്കുന്നത്, അവരുടെ സ്വഭാവം നമ്മയും സ്വാധീനിക്കും. മോശം കൂട്ടുകെട്ടുകൾ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമ്പോൾ സജ്ജനങ്ങളുടെ കൂട്ടുകെട്ട് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ജീവിതത്തിന് ശരിയായ ദിശാബോധം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനും ദിവസവും കുറച്ച് സമയമെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കാനും ഈശ്വര ചിന്തയ്ക്കായി മാറ്റിവെക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് ഈ 13-ാം നാളിൽ രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം. ഉള്ളിൽ നന്മയുള്ളവരോടൊപ്പം സഞ്ചരിക്കാനും മറ്റുള്ളവർക്ക് നല്ലൊരു സുഹൃത്തായി മാറാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനം ആസ്വദിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 29-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആഗോളതലത്തിൽ കടുവകളുടെ വംശനാശം തടയുന്നതിനും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനമായി ആചരിക്കുന്നു. 2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന കടുവ ഉച്ചകോടിയിലാണ് ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾക്ക് ഈ ദിവസം തുടക്കം കുറിച്ചു. ഇന്ത്യയെ സംബന്ധിച്ച് പ്രോജക്ട് ടൈഗർ പോലുള്ള പദ്ധതികളുടെ വിജയം ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ് ഇത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ അമേരിക്കയുടെ നാസ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത് 1958 ജൂലൈ 29 അന്നത്തെ US പ്രസിഡന്റ് ഐസൻഹോവർ നാഷണൽ എയർനോട്ടിക്സ് ആൻഡ് സ്പേസ് ആക്ടിൽ ഒപ്പുവെച്ചതോടെയാണ് ഇത് നിലവിൽ വന്നത്. സോവിയറ്റ് യൂണിയന്റെ സ്പുട്നിക് വിക്ഷേപണത്തിന് മറുപടിയായാണ് അമേരിക്ക ബഹിരാകാശ ഗവേഷണങ്ങൾ ഏകോപിപ്പിച്ച് നാസയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ തങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രമായ കൊൽക്കത്തയിൽ ആദ്യത്തെ ഔദ്യോഗിക കപ്പൽ നിർമ്മാണശാല ആരംഭിച്ചത് 1781 ജൂലൈ 29 ഇന്ത്യയിലെ തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കപ്പലുകളുടെ ഈടുനിൽപ്പ് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ തങ്ങളുടെ നാവികസേനയും വ്യാപാര ശൃംഖലയെയും ശക്തിപ്പെടുത്താൻ ഈ യാർഡ് ഉപയോഗിച്ചു. ലോക സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ പ്രതിഭയായ ചാർലി ചാപ്ലിന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നൈറ്റ്ഹുഡ് പദവി നൽകി ആദരിക്കാനുള്ള പ്രഖ്യാപനങ്ങളുടെ ചർച്ചകൾ സജീവമായത് ജൂലൈ മാസത്തിലെ ഈ ദിവസങ്ങളിലായിരുന്നു. സിനിമയിലൂടെ ലോകത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ആകാശത്തോളം ഉയർന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ഭാരതത്തെ വ്യോമയാന വ്യവസായ ഭൂപടത്തിൽ ഒന്നാമതെത്തിക്കുകയും സമ്പത്ത് സമൂഹത്തിന്റെ നന്മയ്ക്കായിരിക്കണമെന്ന് വിശ്വസിക്കുകയും ചെയ്ത യുഗപുരുഷൻ. ഇന്ന് ജൂലൈ 29. ഭാരതത്തിന്റെ ആധുനിക വ്യവസായ ചരിത്രം തിരുത്തി കുറിച്ച JRD ടാറ്റയുടെ ജന്മദിനം. ഒരു വ്യവസായി എന്നതിനപ്പുറം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ അടിത്തറയിട്ട മഹാനായ ഒരു ദീർഘദർശിയായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കിക്കൊണ്ട് രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ അസാധ്യമായ ദീർഘവീക്ഷണമായിരുന്നു. അസാധ്യമെന്ന് മറ്റുള്ളവർ കരുതിയ പല വ്യവസായ സംരംഭങ്ങളും രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കഠിനാധ്വാനവും കൃത്യതയും കൈമുതലാക്കിയ അദ്ദേഹം ഭാരതീയ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വിശ്വസ്തതയും അംഗീകാരവും നേടിക്കൊടുത്തു. ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ രാജ്യത്തിന്റെ പുരോഗതിക്കും ഒപ്പം ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ക്ഷേമത്തിനുമാണ് അദ്ദേഹം എപ്പോഴും മുൻഗണന നൽകിയത്. 8 മണിക്കൂർ ജോലി സമയം, തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ്, സൗജന്യ ആരോഗ്യ പരിരക്ഷ തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന പല പ്രമുഖ ജനക്ഷേമ പദ്ധതികളും 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തന്റെ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അദ്ദേഹത്തെ മറ്റ് വ്യവസായികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. രാജ്യം അദ്ദേഹത്തിന് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകിയാണ് ആദരിച്ചത്. ഒരു രാജ്യം ഉന്നതിയിലെത്തുന്നത് അവിടുത്തെ മനുഷ്യരുടെ ചിന്തകളുടെ ഗുണനിലവാരം കൊണ്ടാണ് എന്ന് വിശ്വസിച്ച JRD ടാറ്റയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഈ ജന്മദിനവേളയിൽ നമുക്ക് ആദരവോടെ പ്രണാമം അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇൻഫോ7ലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ജില്ലാ ആസ്ഥാനത്തെ കൊഴിഞ്ഞാമ്പാറ ഗോപാലപുരം വഴി പൊള്ളാച്ചിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സംസ്ഥാന പാതയായ പാലക്കാട് പൊള്ളാച്ചി റോഡിന്റെ നവീകരണവും പരിപാലനവും ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്കായി ഷൊർണൂർ റോഡ് കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിലവിലുള്ള ഏതാനും ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 30 രാവിലെ 9 മുതൽ 10 വരെ നടക്കും. ITI KGC വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റ് 1 മുതൽ 1500 റാങ്ക് വരെയുള്ളവർക്കും +2 VHSE വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1 മുതൽ 5000 റാങ്ക് വരെയുള്ളവരും പുതുതായി അപേക്ഷിച്ചവർക്കും പങ്കെടുക്കാം. വേക്കൻസി നില polyadmissions.org ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471257-2640. ഒരിക്കൽ കൂടി 0471257-2640. ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ MSc മാത്തമാറ്റിക്സ്, MA തമിഴ്, എക്കണോമിക്സ്, മ്യൂസിക്, ഫിലോസഫി കോഴ്സുകളിലും എല്ലാ വകുപ്പുകളിലും ST സ്പോർട്സ് ക്വാട്ട ഒഴിവുകളുമുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 4 വൈകിട്ട് 3 അപേക്ഷയും രേഖകളുമായി എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 99460005847. ഒരിക്കൽ കൂടി 99460005847. തോലന്നൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc ജിയോഗ്രഫി കോഴ്സിൽ EWS ST വിഭാഗങ്ങളിൽ ഓരോ സീറ്റുകൾ വീതം ഒഴിവുണ്ട്. യോഗ്യരായ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 4 നേരിട്ടോ പ്രതിനിധി വഴിയോ ഇമെയിലൂടെയോ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9895-12-3377. ഒരിക്കൽ കൂടി 9895-12-3377. കൊഴിഞ്ഞാമ്പാറ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മൈക്രോബയോളജി സീറ്റ് ഒഴിവ്. യൂണിവേഴ്സിറ്റി CAPID രജിസ്ട്രേഷനുള്ള വിദ്യാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് 3 രാവിലെ 10 കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 99889-0090190. ഒരിക്കൽ കൂടി 99889-0090190. പട്ടികജാതി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകുന്ന വിഷൻ പ്ലസ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2025-26 വർഷം +2 VHSE പാസായ ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സർക്കാർ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ ഒരു വർഷത്തെ പരിശീലനത്തിനായി ധനസഹായം അനുവദിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിൽ +2 VHSE പഠിച്ചവർ, CBSE ICSE സിലബസിൽ +2 പഠിച്ചവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി സെപ്റ്റംബർ 30 വൈകിട്ട് 5 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ, ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഫോൺ 0491-250-5005. ഒരിക്കൽ കൂടി 0491-250-5005. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് ITIയിൽ വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള ഏതാനും സീറ്റുകളിൽ ഒഴിവ്. വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-297-1115. ഒരിക്കൽ കൂടി 0491-297-1115. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ആലത്തൂർ ICTS പ്രോജക്ടിന്റെ പരിധിയിൽ വരുന്ന ആലത്തൂർ, എരിമയൂർ, കാവശ്ശേരി, തരൂർ എന്നീ പഞ്ചായത്തുകളിലെ 101 അംഗൻവാടികളിലേക്ക് മുട്ടയും പാലും വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. നിർദ്ദിഷ്ട മാതൃകയിലുള്ള ടെൻഡർ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് നൽകേണ്ടത്. അവസാന തീയതി ജൂലൈ 31 ഉച്ചയ്ക്ക് 1 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ 5 നിലയിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസിൽ ലഭിക്കും. ഫോൺ 0492-2252-5747. ഒരിക്കൽ കൂടി 0492-2252-5747. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ജില്ലാതല സെമിനാർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രി മെഡിക്കൽ കൺസൾട്ടന്റ് ഡോക്ടർ PG മനോജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹെപ്പറ്റൈറ്റിസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കരളിനെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. പ്രധാനമായും A, B, C, D, E എന്നീ 5 വിഭാഗങ്ങളായാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ തരംതിരിച്ചിട്ടുള്ളത്. വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ AE വിഭാഗങ്ങൾ ആഹാരവും കുടിവെള്ളം വഴി പകരുന്നവയും മറ്റുള്ളവ അണുബാധയുള്ള രക്തം, ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെ പകരുന്നവയുമാണ്. ശരീരവേദനയോടുകൂടിയ പനി, തലവേദന, ക്ഷീണം, ഓക്കാനം, ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് മൂത്രത്തിനും കണ്ണിനും മറ്റും ശരീരഭാഗങ്ങളിലും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്നു. അണുബാധയുള്ള രക്തം,
സ്രവങ്ങൾ, ഉമിനീര്, യോനിസ്രവം എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അണുബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും അണുബാധയുള്ള ആളിൽ നിന്ന് രക്തം സ്വീകരിക്കുക വഴി അണുബാധയുള്ള ആളുകളുമായുള്ള സുരക്ഷിതമില്ലാത്ത അണുവിമുക്തമാക്കാത്ത സൂചിയിലൂടെയും ലൈംഗിക ബന്ധത്തിലൂടെയും സിറിഞ്ച് എന്നിവ ഉപയോഗിക്കുന്നതിലൂടെയും ഷേവിംഗ് റേസർ, കത്തി, ബ്ലേഡ്, ബ്രഷ് ഇവ പങ്കുവയ്ക്കുന്നതിലൂടെയും അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാത്, മൂക്ക് എന്നിവ കുത്തുന്നതുമെല്ലാം വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗപകർച്ചയ്ക്ക് വഴിയൊരുക്കും. ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ രക്തം സ്വീകരിക്കേണ്ടി വന്നവർ, ഒന്നിലധികം ലൈംഗിക

0: എന്നും നിങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
3: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
5: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
6: ഇത പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
5: അപ്പൊ കറണ്ട് ബില്ലിന്?
6: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
5: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
6: തീർച്ചയായും.
7: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
8: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
11: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
12: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
13: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
14: രാത്രി കിടക്കാൻ പോകുന്ന സമയമില്ലേ, ചില ആളുകളെ ചില സത്യങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത്. നാളെ മുതൽ ഞാൻ മാറും, എന്നിട്ട് എണീറ്റ് കഴിയുമ്പോ അല്ലെങ്കിൽ എണീക്കുന്ന ആ ഒരു സമയത്ത് അലാറമൊക്കെ ഓഫ് ചെയ്ത് തിങ്കളാഴ്ച മുതൽ ഉറപ്പായും എന്ന് പറഞ്ഞ് വീണ്ടും ഉറങ്ങുന്ന ആളുകളുണ്ടല്ലേ. പല ആളുകൾക്കും ഉള്ളൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാം. ജിമ്മിൽ പോകണം, പഠിക്കണം, ആ പ്രോജക്റ്റ് തീർക്കണം, ഇന്നെങ്കിലും റൂമൊക്കെ ഒന്ന്, വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ, അത് നമ്മൾ എടുക്കില്ല. ജന്മം ഉണ്ടെങ്കിൽ എടുക്കില്ല. മനസ്സ് ഓരോ തവണയും ഒരു സൂപ്പർ ലോയറായി മാറും. ഇപ്പൊ മൂടില്ല, ആദ്യം ഒരു കാപ്പി കുടിക്കാം, അല്ലെങ്കിൽ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യൂട്യൂബില് 2 മോട്ടിവേഷണൽ വീഡിയോസ് കൂടെ കണ്ടിട്ട് തുടങ്ങാം. ഇന്ന് വേണ്ട, എന്തായാലും നാളെ തൊട്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓരോരോ എക്സ്ക്യൂസുകൾ നമ്മളോട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഡേയും ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്താണോ മടിയനല്ല, അതെപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് എനർജി വേണം. അപ്പോൾ ബ്രെയിൻ പറയും നമ്മളോട്, ഇപ്പൊ എന്തായാലും കംഫർട്ടായിട്ട് ഇരിക്കല്ലേ, നീ വെറുതെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഇതാണ് നമ്മൾ ഫീൽ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. പല ആളുകളും കരുതുന്നത് എനിക്കൊരു പുതിയ കാര്യം ചെയ്യാൻ ഒരു മോട്ടിവേഷനും ഇല്ല എന്നാണ്. പക്ഷെ സത്യം എന്നാൽ, മോട്ടിവേഷൻ വരാത്തത് കൊണ്ടല്ല നമ്മൾ തുടങ്ങാത്തത്, നമ്മൾ തുടങ്ങാത്തത് കൊണ്ടാണ് ഈ മോട്ടിവേഷൻ വരാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ തോൽപ്പിക്കണം നമുക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെയ്യാനായിട്ടുള്ള എനർജി വേണമെങ്കിൽ, മോട്ടിവേഷൻ വേണമെങ്കിൽ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കാര്യം എന്നോട് വളരെ ഓണസ്റ്റ് ആയിട്ട് പറയൂ, സത്യസന്ധമായിട്ട് പറയൂ. ഇപ്പൊ മൂടില്ല, നാളെ ചെയ്യാം, അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ആദ്യം ഞാനൊരു പ്ലാൻ സെറ്റ് ചെയ്യട്ടെ. ഈ ഡയലോഗ് ലൈഫിൽ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടില്ലാത്ത ആളുകളുണ്ടോ? ഉണ്ടാവില്ല. നമ്മളെല്ലാവരും പലപ്പോഴും പറയാറുണ്ട് അല്ലെ, ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ ഇന്നൊരു മൂടില്ല. പക്ഷേ ഒരു മിനിറ്റ്, ശരിക്കും അത് മടിയാണോ? അതല്ലേ, അല്ല. മടി എന്ന് പറഞ്ഞൊരു സംഗതിയല്ല, അതിനെയാണ് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ തടയുന്നത് ചെയ്യാനുള്ള ജോലിയല്ല. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ തീർക്കും. പക്ഷെ തുടങ്ങാനാണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രശ്നം. അതിന് തൊട്ട് മുന്നേയുള്ള, അല്ലെങ്കിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയുള്ള ചെറിയ ബുദ്ധിമുട്ട്, മനസ്സിന്റെ ഒരു വലി അല്ലെ, ഇപ്പൊ വേണ്ട എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം, അതാണ് റെസിസ്റ്റൻസ്. അതാണ് നമ്മുടെ ലൈഫിലെ യഥാർത്ഥത്തിലുള്ള വില്ല. പുസ്തകം തുറന്ന് പഠിക്കാനിരിക്കണം. പഠിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് പല ആളുകൾക്കും എന്താണെന്നോ, പല കുട്ടികളും പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഈ പുസ്തകം തുറക്കണല്ലോ, ഈ തുറക്കാൻ നമുക്കൊരു മടിയാണ്. അതേസമയം നമ്മൾ തുറന്ന് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. പക്ഷേ ഇത് തുറക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനായിട്ട് മടിയാണ്. റൂം ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കും. ക്ലീൻ ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല, പക്ഷെ എഴുന്നേറ്റ് തുടങ്ങണ്ടേ? ആദ്യത്തെ 5 സെക്കൻഡ് അതാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ നമ്മൾ തോൽപ്പിക്കണം. അതിനൊരു സൂത്രമുണ്ട്, ഡോണ്ട് തിങ്ക് ഷ്രിങ്ക് എന്നുള്ളതാണ്. വലിയ ടാസ്ക് ചെറുതാക്കണം. 1 മണിക്കൂർ പഠിക്കണം എന്നതിന് പകരം 2 മിനിറ്റ് പുസ്തകം തുറക്കാം എന്ന് വിചാരിച്ച് ആ ഒരു തോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. വലിയ വലിയ പണികളുണ്ടല്ലോ എന്ന് വിചാരിക്കാതെ ആ പണികളെ ചെറിയ ചെറിയ ഡിവൈഡ് ചെയ്ത് കുറച്ച് കുറച്ച് കുറച്ചാക്കി മാറ്റിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്, ആക്ഷൻ ക്രിയേറ്റ്സ് മോട്ടിവേഷൻ മോർ ഓഫൻ ദാൻ മോട്ടിവേഷൻ ക്രിയേറ്റ്സ് ആക്ഷൻ. അതായത് ആദ്യം ആക്ഷൻ, പിന്നെയാണ് നമ്മൾ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കാത്തിരിക്കുന്ന പക്ഷേ മറിച്ചാണ്, മൂഡില്ലേ എന്ന് ചെയ്യാൻ, അല്ലേ? മൂഡുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ, മൂഡ് വന്നാൽ ചെയ്യാം. പക്ഷേ മൂഡ് വന്ന് ബെല്ലടിക്കില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നീട് ആ ഒരു മൂഡ് സെറ്റ് ആകുന്നത്, അത് പതുക്കെയാണെങ്കിലും എത്തുന്നത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഒരു കുഞ്ഞു കഥ കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ എഴുത്തോലയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാണ്. ഒരു എഴുത്തുകാരനോട് ഒരിക്കലൊരാൾ ചോദിച്ച കാര്യമാണ്, എഴുതാൻ എല്ലാ ദിവസവും ഇൻസ്പിറേഷൻ കിട്ടുമോ, എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതാൻ പറ്റുമോ, ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാൽ, ഇൻസ്പിറേഷൻ വരുമ്പോൾ ഞാൻ എഴുതാറില്ല, ഞാൻ എഴുതാനിരിക്കുമ്പോഴാണ് ഇൻസ്പിറേഷൻ എന്നെ തേടി വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ രാവിലെ നമ്മൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ മുതൽ നമ്മൾ നടക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനാണ്, അല്ലേ? സത്യമല്ലേ? അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പക്ഷെ ഒരിക്കൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇപ്പൊ ചില ആളുകള് കുളിക്കാൻ പോലും ചില ദിവസങ്ങളിൽ മടിയുണ്ടാവും. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും അയ്യോ എന്തിനാ കുളിച്ചത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് ലൈഫിലെ എല്ലാ നല്ല കാര്യങ്ങളും. ജോലി ചെയ്യുന്നതല്ല ബുദ്ധിമുട്ട്, തുടങ്ങുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് എന്നത് മാത്രമാണ് ഇതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം. മൂടൊക്കെ തനിയെ വന്നോളും. മൂട് വന്നിട്ട് നമ്മൾ തുടങ്ങുന്നതല്ല, നമ്മൾ തുടങ്ങിയിട്ടാണ് പിന്നീട് മൂട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ തുടക്കം മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോവാണ്. ഏകദേശം ഇന്നത്തെ സമയമായിട്ടുണ്ട്, എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, movement that inspires.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം,
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
6: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
7: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
8: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം അങ്ങനെ 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? യെസ്, ആർ ജി ഹീരയാണ്. ദേ മോർണിംഗ്, നിങ്ങളുടെ മോർണിംഗ് ഉഷാറാക്കാനായിട്ട് വന്നിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് നാസയുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ ഇന്ന് കടുവകളുടെ ദിനമാണ്, ഇന്ന് ORS ഡേ ആണ്. ഞാൻ ഇന്നത്തെ ദിവസത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ സ്പെഷ്യാലിറ്റികളുള്ള ഒരു ദിവസമാണ് ഇന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അങ്ങനെ നമ്മളൊരു July 29 തീരുകയാണല്ലേ. ഈ മാസം ഇതേ ഏതാണ്ട് തീർന്നു, ഇനി എനിക്ക് 31 ഉണ്ട്. അപ്പൊ 2 ദിവസം കൂടി ഉണ്ട് ഈ മാസം കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ജൂലൈ വളരെ പെട്ടെന്ന് കടന്നുപോയ ഒരു മാസമായിരുന്നു. എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് മഴയുണ്ട്, പിന്നെ ഇടയ്ക്ക് കുറച്ച് വെയിലൊക്കെ വരും. അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലാണ് ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു ക്ലൈമറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നല്ല പ്രത്യേകതകളുള്ള ഒരു ദിവസമാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്ക് ഇന്ന് ആക്ച്വലി നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മൾ പല പല പോയിന്റുകളിൽ എത്തുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കില്ലേ. അന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും ശരിയായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിന്റെ പല പല പോയിന്റുകളിൽ നമ്മൾ എത്തുന്ന സമയത്താണ്. ആൻഡ് എനിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമ്മൾ ഒരുപാട് വാക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പലതും ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ആൻഡ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന 1-2 ഇംഗ്ലീഷ് പദങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു ആയിരിക്കും, പിന്നെ ഒന്ന് സോറി ആയിരിക്കും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ യെസ് എന്നുള്ളതായിരിക്കും. എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഇംഗ്ലീഷ് വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതിലെ പല പല വാക്കുകൾ ഉണ്ടെങ്കിലും സോറി എന്ന് പറയുന്ന വാക്കിനെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ സോറി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ വഴി പോകുന്ന ഒരാളോട് പെട്ടെന്ന് അയ്യോ സോറി ചേട്ടാ, അല്ലെങ്കിൽ സോറി ചേച്ചി, അല്ലെങ്കിൽ അച്ഛ അമ്മ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമായിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിലൊക്കെ സോറി പറയാൻ നമുക്ക് ഇത്തിരി മടിയുണ്ടോന്ന് എനിക്കൊരു സംശയം. അത് ചിലപ്പോൾ ഒരു ഈഗോ റിലേറ്റഡ് ക്ലാഷുകളൊക്കെ വരുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഒരു സോറി പറഞ്ഞാൽ അതങ്ങ് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സോറി എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ ആ സോറി അല്ല പറയുന്നത്. കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അല്ലെങ്കിൽ അതൊന്ന് ഒന്ന് ക്ഷമിച്ചോ, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ ഒരു ആത്മാർത്ഥമായ സോറി നോട്ട് ചെയ്യണം. സിൻസിയർ ആയിട്ടുള്ള ഒരു സോറി പറയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന് നമ്മളൊന്ന് താഴ്ത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരേണ്ടി വരുമല്ലോ ജീവിതത്തിൽ.

കുറേ നാൾ കഴിയുമ്പോൾ അന്നൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ ചില പോയിന്റുകളിൽ നമ്മൾ സോറി പറഞ്ഞു എന്നിട്ട് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടോ, ഒരു സോറി പറഞ്ഞതുകൊണ്ട് എന്റെ ആ ഒരു ബന്ധം നിലനിർത്താൻ സാധിച്ചു എന്ന് പറയുന്ന ചില പോയിന്റുകളും നമ്മുടെ ലൈഫിലുണ്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇന്ന് ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. ഈ സോറി എന്ന് പറയുന്ന വാക്ക് ഈ അടുത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ കൊണ്ടോ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈഗോ ആയിരിക്കും, നമ്മൾ ഞാനൊന്നും സോറി പറയില്ല എന്ന് പറയുന്ന പോയിന്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സോറി എന്ന വാക്കിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അടുത്ത് നിങ്ങൾ സോറി പറഞ്ഞോ, അല്ലെങ്കിൽ ഇനി സോറി പറയാൻ എവിടെയെങ്കിലും വിട്ടുപോയോ? മുഴുവൻ കഥയൊന്നും പറയണം എന്ന് എനിക്ക് നിർബന്ധമില്ല, പക്ഷെ വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ ആ ഒരു കഥ, അല്ലെങ്കിൽ അന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഹിര എന്ന് പറയുന്ന ആ കുഞ്ഞു മൊമെന്റ്സ്, അല്ലെങ്കിൽ ഞാൻ അന്ന് സോറി പറഞ്ഞിട്ടോ അതോടുകൂടി അത് സോൾവ് ആയി എന്ന് പറയുന്ന നിങ്ങളുടെ കഥകളാണ് ഇന്ന് എനിക്ക് കേൾക്കേണ്ടത്. എനിക്കറിയാം നിങ്ങളിപ്പോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഏതാണ് ആ സോറി, അയ്യോ അന്നത്തെ ആ സംഭവം പറഞ്ഞാലോ, അത് പറയണ്ട, അത് പറഞ്ഞ എന്നെ പറ്റി എന്ന് വിചാരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. ഓക്കെ, ഞാനൊരു ഇൻസിഡന്റ് പറയാം. അപ്പൊ ഞാൻ എന്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിട്ട്, അതായത് എന്റെ ഫ്രണ്ടും എന്റെ കൊളീഗും ആയിരുന്ന ഒരാളായിരുന്നു. ഞങ്ങള് അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു. അത് ഇൻസിഡന്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടായി രണ്ടുപേർക്കും, നല്ല വിഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ട് ചോയ്സുകളാണുള്ളത്. എന്താ, ഒന്ന് നമുക്ക് ഈ സോറി ഒന്നും പറയണ്ട, ഞാനാണ് പറഞ്ഞത് ശരി, അല്ലെങ്കിൽ അയാൾ പറഞ്ഞതല്ല ശരി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സോറി പറയാതെ വെറുതെ കാഷ്വൽ മാത്രമായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓക്കെ അവിടെ ഉണ്ടല്ലേ, ആ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം അങ്ങനെ നമുക്ക് തുടരാൻ പറ്റും. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഓക്കെ മറ്റേ ആൾക്ക് ഹേർട്ടായി, എന്നാൽ ഞാനൊരു സോറി പറഞ്ഞ അത് തീരും എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ പോവുകയും ഞാനൊരു സോറിയൊക്കെ പറഞ്ഞു. കാരണം എന്റെ ഭാഗത്തായിരുന്നു കേട്ടോ മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ സോറി പറഞ്ഞു, ഇത് എന്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കാണ്, ഇതിങ്ങനെ മനസ്സിൽ വെക്കരുത്, നമ്മുടെ ഒരു ബന്ധത്തിനെ അത് ബാധിക്കരുത് എന്ന് പറയുന്നതേയും അതിനുശേഷം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യം തോന്നും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ വേദനിപ്പിച്ചിട്ട് അയാൾ പിന്നെ സോറി വരുമ്പോൾ നമ്മളങ്ങ് പോവാ, അത് നമ്മുടെ സെൽഫ് റെസ്പെക്ടിനെ ബാധിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, സോറി ഈസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ വേർഡ്. നമ്മളത് ആത്മാർത്ഥമായി നമ്മൾ പറയുകയാണെങ്കിൽ, നോട്ട് ചെയ്യണം കേട്ടോ, ആത്മാർത്ഥമായി നമ്മളത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വേർഡിന്റെ ഒരു ബ്യൂട്ടിയെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്, പക്ഷെ രാവിലെ തന്നെ ഈ ഒരു വാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും ഇത്തരം വാക്കുകളെ പറ്റിയും ഇത് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിച്ചോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാലോ, 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വലിയ കഥയാണെങ്കിൽ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് ഇത് ഇവിടെ രാവിലെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആവട്ടെ നിങ്ങളുടെ. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ചിന്തിച്ചോളൂ, പക്ഷേ നല്ല പാട്ടുകളും കൂടെ എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന സിനിമയിൽ നിന്ന് നീയോ ഞാനോ എന്ന് പറയുന്ന ഒരു പവർഫുൾ സോങ് ആണ് വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നത് ആർ ജി ഹീരാണോ നഹലി എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്രപരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414. രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-ും 11-ും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-90-9075.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം തീ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ, അല്ലെങ്കിൽ സോറി എന്ന വാക്കിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ സോറി പറയാൻ പറ്റാതെ നിങ്ങൾ പോയ ഒരു സമയം, പക്ഷെ ഇപ്പൊ നിങ്ങൾക്കൊരു സോറി പറയണം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമായിരിക്കും. ചില സമയത്ത് നമുക്കൊരു സോറി പറയാൻ പറ്റി എന്നുള്ള ചില ഭാരങ്ങൾ നമുക്ക് ഇപ്പം ഇറക്കി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ സ്പേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നത്തെ ഡേക്ക് ഒരുപാട് പ്രത്യേകതകൾ, പക്ഷെ എനിക്ക് ഈ വാക്ക് എന്തുകൊണ്ടോ നിങ്ങൾക്കൊന്ന് എടുത്ത് വരണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, അയ്യോ, കട്ടായി പോയിട്ടോ കോള്. ഓക്കെ, ആരാണ് വിളിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോള് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും കോള് കണക്ട് ആവുന്നുണ്ട്. ഹലോ,
5: ഹലോ,
4: ഹലോ, ഇതാരാണ്?
5: ആരാധ്യ.
4: ആരാധ്യ, സുഖാണോ? ഓക്കെ, അപ്പൊ ആരാധ്യ കുട്ടി ഇന്ന് സ്കൂളിൽ പോണ്ടേ? റെഡിയായോ?
5: റെഡിയായി.
4: ഓക്കെ, അപ്പൊ ആരാധ്യ കുട്ടിയോട് ചോദിക്കട്ടെ, ഇന്ന് ആരോടാ സോറി പറഞ്ഞ, അല്ലെങ്കിൽ ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ? ഇന്നലെ പറഞ്ഞോ? ആരോടാ പറഞ്ഞ, എന്തായിരുന്നു കാര്യം?
5: എന്റെ ഫ്രണ്ടിന്റെ അടുത്ത്.
4: ആ, എന്തിനായിരുന്നു?
5: ഫ്രണ്ട് അത് വന്നിട്ട് ഞാൻ അറിയാണ്ട് തള്ളി വിട്ടപ്പോ ഫ്രണ്ട് ഇവരെ വീഴാൻ പോയി, അപ്പൊ സോറി.
4: എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറയോ ക്ലിയർ ആയിട്ട്.
5: അത് എന്റെ ഫ്രണ്ട്, ഞാൻ പിന്നാലെ പെട്ടത് വന്നപ്പോ ആ കുട്ടി ഫ്രണ്ടിൽ പോയി വീഴാൻ പോയി, അപ്പൊ ഞാൻ സോറി പറഞ്ഞു.
4: ഓ, വീണാ പോയി അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ തട്ടിയപ്പോ ഇങ്ങനെ ജസ്റ്റ് വീണാ പോയി അല്ലേ?
5: വീണില്ല, വീണാ പോയി, കഷ്ണേ പിടിച്ചു.
4: ഓക്കെ, അപ്പൊ പെട്ടെന്ന് സോറി പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ആരാ ഇങ്ങനെ സോറി ഒക്കെ പറയണെന്ന് ആരാ പഠിപ്പിച്ച ആരാധ്യ കുട്ടീനെ? അമ്മ. ഓക്കെ, അപ്പൊ ആൾക്കാരെയൊക്കെ നമ്മള് ചിലപ്പോ നമ്മൾ പറയുന്ന ചിലപ്പോ വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്യുമ്പോ ഒക്കെ ചിലപ്പോ ഒക്കെ ഇങ്ങനെ സംഭവിക്കും. അപ്പൊ ആ സമയത്തൊക്കെ നോ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ സോറി പറയാനൊക്കെ മടിയുണ്ടോ ആരാധിക്ക്? ഇല്ല, പറയും, പെട്ടെന്ന് തന്നെ പറയും അല്ലേ? ഓക്കെ ശരി.
5: സോറി പറഞ്ഞില്ലെങ്കിൽ തെറ്റല്ലേ?
4: എന്താണ്?
5: സോറി പറഞ്ഞില്ലെങ്കിൽ തെറ്റുന്നു.
4: ആ സോറി പറയാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ സോറി പറയണം കേട്ടോ. ഓക്കെ ശരിയാ. പിന്നെ ഏത് പാട്ടാണ് അല്ലെങ്കിൽ ആർക്കാണ് നമുക്ക് വിഷസ് കൊടുക്കണ്ടേ? ഓക്കെ അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ ആരാധ്യ. ഓക്കെ ബായ്. ശരി അപ്പൊ ആരാധ്യ കുട്ടിയാണ് കേട്ടോ. അപ്പൊ ആരാധ്യ കുട്ടിയൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം, കാരണം ആരാധ്യക്ക് അങ്ങനെ സോറി പറയാൻ മടിയൊന്നുമില്ല. സ്കൂളില് ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിരിക്കാം, ചിലപ്പോ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ ആവശ്യത്തിൽ അധികം സോറി പറയുന്ന ഒരാളാണ് ആരാധ്യ കുട്ടി. ഓക്കെ ഇനി ഇതേ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഇതാരാണ്?
6: ഹലോ ഞാൻ പ്രമോദ്. നമസ്കാരം
4: പ്രമോദ്. പ്രമോദ് എവിടുന്ന വിളിക്കണേ?
6: ഞാൻ മുട്ടിക്കുളങ്ങര.
4: ഓക്കെ ചേട്ടാ സുഖാണോ?
6: സുഖാണേച്ചി.
4: ഓക്കെ അപ്പോ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം, സോറി പറയാറുണ്ടോ അല്ലെങ്കിൽ ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ?
6: സോറി പറച്ചിട്ട് മാത്രമേ ഉള്ളൂ.
4: പറച്ചിട്ട് മാത്രമേ ഉള്ളൂ? അത് ആരോടാ ഇത്ര കാര്യമായിട്ട് പറയുന്നേ? വീട്ടിലാണോ? ആഹാ അപ്പൊ കാര്യമായിട്ട് എന്തോ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടല്ലോ.
6: കാര്യമായിട്ട് തെറ്റ് എത്ര തെറ്റ് മാത്രമേ നമ്മുടെ ചൂണ്ടിക്കാണിക്കും.
4: ഒന്നും കൂടെ പറയോ ചേട്ടാ, ക്ലിയർ ആയില്ല.
6: അതായത് എന്നും ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടാണെന്നുള്ളതും കൂടി അവർ ആലോചിക്കുന്നില്ല. അതായത് അവരുടെ ശരിയുള്ള ഭാഗം കൂടി ഉണ്ട് എന്നുള്ളതും കൂടി അവർ ചിന്തിക്കട്ടെ.
4: അപ്പോ അതെ എനിക്ക് ചേട്ടൻ പറയുന്നത് ഫുൾ ആയിട്ട് ക്ലിയർ ആവുന്നില്ല. എനിക്ക് അവിടെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടെന്ന്.
6: റേഞ്ചിന്റെ ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞത്. റേഞ്ച് നിങ്ങളുടെ എഫ്എമ്മിന്റെ റേഞ്ചും കുറവാണ് ഇവിടെ.
4: ആണോ? ഇത് എവിടെ സ്ഥലം? എവിടെയാ?
6: അയ്യോ മുട്ടിക്കുളങ്ങര.
4: മുട്ടിക്കുളങ്ങര പാലക്കാട് തന്നെയാണോ?
6: അയ്യോ മാഡം കോഴിക്കോട് ബൈപ്പാസ് റോഡ് കഴിഞ്ഞിട്ട് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാല് നമ്മുടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് മുട്ടിക്കുളങ്ങര KAP സെക്കൻഡ് ബറ്റാലിയൻ മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പുണ്ട്.
4: ഓക്കെ ഓക്കെ. അറിയോ കോഴിക്കോട്? കോഴിക്കോട് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. അറിയാം വന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ശരി ശരി. അപ്പൊ സോറി പറയേണ്ട ആവശ്യം വന്ന പറയുന്നാണ് പറഞ്ഞതല്ലേ?
6: പറയേണ്ട ആവശ്യം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ സോറിക്ക് വരില്ലാതായില്ലേ?
4: ആ അപ്പൊ ആവശ്യമുള്ള സമയത്ത് മാത്രം പറയാൻ പാടുള്ളൂ,
6: അത്രേ ഉള്ളൂ. ആരുടെ മുന്നിൽ നമ്മള് തലമുടിച്ച് നിക്കരുത്. തെറ്റ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകണം.
4: തെറ്റ് ചെയ്താൽ നമ്മൾ സോറിയും പറയണം അല്ലേ?
6: തെറ്റ് ചെയ്ത് അബദ്ധത്തിൽ പറ്റിയാൽ മാത്രമേ പറയാൻ പാടുള്ളൂ.
4: ഓക്കെ ശരി ശരി. അപ്പോ പ്രമോദേട്ട് ഇന്ന് നമുക്ക് ആർക്കാണ് വിശ്വസ് കൊടുക്കണ്ടേ?
6: വിശ്വസ് ഇന്ന് അഹല്യഫം കേൾക്കുന്ന എല്ലാ പ്രഷർക്കും പിന്നെ ഹരി ഫ്രം മുണ്ടൂർ.
4: ഓക്കെ
6: ഓക്കെ
4: ശരി.
6: ഹരിക്ക് വേണ്ടിട്ട് ഒരു വിശ്വസ് പറയാമോ?
4: ഓ പിന്നെന്താ, തീർച്ചയായിട്ടും പറയാം കേട്ടോ.
6: ഹരിക്ക് വേണ്ടിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാ.
4: എന്താണ്?
6: എന്റെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹരി എന്ന് പറഞ്ഞിട്ട് വിഷയമാണ്.
4: ഓക്കെ ഹരിയുടെ സ്ഥലം എവിടെ ആയിരുന്നു?
6: ഹരി വന്നിട്ട് മുണ്ടൂര്.
4: ഓക്കെ ശരി പറയാം കേട്ടോ. ഓക്കെ ശരി ശരി. അപ്പോ നമ്മള് പ്രമോദേട്ടനാണ് വിളിച്ചത്. പ്രമോദേട്ടന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സോറി പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്പെഷ്യൽ ആയിട്ട് വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഹരിക്ക് വേണ്ടിയിട്ടാണ്. ഹരി മുണ്ടൂരിന്ന് ഹരിക്ക് നല്ലൊരു വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹരി കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഇതാരാണ്?
7: ഹലോ ഗുഡ് മോർണിംഗ് മീര.
4: ഗുഡ് മോർണിംഗ്. മീര അല്ല, ഹീര. ശരി ഓക്കെ. ഇതാരാണ്?
7: ഞാൻ വിളയോടി പിളക്കത്തിരക്കളം ഭാസ്കരൻ.
4: ആ ഭാസ്കരൻ ചേട്ടാ സുഖാണോ?
7: ആ സുഖമായിട്ട് പോണ്ട്.
4: ഓക്കെ അപ്പൊ ഭാസ്കരൻ ചേട്ടൻ ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ?
7: സോറി പറയേണ്ട കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മള് എല്ലായിടത്തും സോറി പറയാറുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ നിന്നോട് സോറി പറഞ്ഞല്ലോ മോളെ.
4: എന്നെ മീര എന്ന് വിളിച്ചു, അതുകൊണ്ട് അല്ലേ?
7: മീര എന്നുള്ളത് പെട്ടെന്ന് മീര എന്ന് വന്നു, അതാണ് ഞാൻ സോറി പറഞ്ഞത്.
4: അത് കുഴപ്പമില്ല. ഓക്കെ
7: അങ്ങനെ വരുമ്പോ ഞാൻ പറയാറുണ്ട്. അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ചെയ്യാറില്ല. അറിയാതെ വല്ല അബദ്ധം പറ്റുമ്പോ ഞാൻ സോറി കേട്ടാ എന്ന് പറയും.
4: ആണല്ലേ? ഓക്കെ ഓക്കെ ശരി ശരി. ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
7: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവിടെ
4: താങ്ക് യു ചേട്ടാ. ശരി കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ എന്തായാലും ഭാസ്കരൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെ അബദ്ധത്തിലേക്ക്, ഇപ്പൊ ഇതാണ് എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അതായത് എന്നെ മീര എന്നാണ് വിളിച്ചത്, അപ്പൊ അയ്യോ സോറി മീര എന്നല്ല ഹീര എന്നുള്ളത് ക്ലിയർ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത് ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് അടിപൊളി വാക്കാണ്, അത്രേ ഉള്ളൂ. ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഇതാരാണ്?
8: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്. ഇതാരാ?
8: ഇത് സ്നേഹക്കൂടാണ്.
4: സ്നേഹക്കൂട്? സ്നേഹക്കൂട്ടിൽ ആരാ ഉള്ളത്?
8: സ്നേഹക്കൂട്ടില് അമ്മ പക്ഷി, അച്ഛൻ പക്ഷി, പിന്നെ കുറെ കുഞ്ഞു കുരുവികള്,
4: ഓക്കെ, അപ്പൊ ഈ അച്ഛൻ പക്ഷിയുടെ പേരെന്താ?
8: ഷക്കീല പക്ഷി.
4: ഷക്കീല പക്ഷി ഉണ്ട്, അത് അമ്മ പക്ഷി അല്ലേ? അപ്പൊ അച്ഛൻ പക്ഷി ആരാ?
8: പക്ഷി മറ്റേ പക്ഷി ഞാൻ തന്നെ.
4: പേര് പറയൂ ചേട്ടാ.
8: അക്ബർ എന്ന് പറഞ്ഞല്ലോ ഞാൻ.
4: ആ അക്ബർ, ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ പറയൂ, ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ?
8: ഈ അടുത്തൊന്നുമല്ല, ജീവിതം മുഴുവൻ ഞാൻ സോറി പറയുന്ന ആളാണ്.
4: ആണോ?
8: ഓക്കെ. ഏറ്റവും കൂടുതൽ സോറി പറയുന്നത് എന്റെ പ്രിയതമ്മയോട്, അമ്മയോട്, മക്കളോട്, സുഹൃത്തുക്കളോട്. ഈ ലിയോ ടോൾസ്റ്റോയിയുടെ വിസ്തൃതമായ ഒരു വചനമുണ്ട്, ലെറ്റ് അസ് ഫോർഗീവ് ഈച്ച് അദർ, ഓൺലി ദൻ വിൽ ബി ലിവ് ഇൻ പീസ്.
4: കറക്റ്റ് കറക്റ്റ്, സൂപ്പർ. അപ്പൊ അത് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് അല്ലേ?
8: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് ഞാൻ എന്റെ ലൈഫിൽ, ഒന്ന് സോറിയാണ്, ഒന്ന് ലവ് യു ആണ്. രണ്ട് വാക്കുകളാണ്, ലവ് യു,
4: ഓക്കെ,
8: ഒന്ന് സോറി.
4: അടിപൊളി അടിപൊളി, അത് നൈസാണല്ലോ. ഓക്കെ,
8: പക്ഷെ അതിന് വേറൊരു കാര്യം കേട്ടോ, ഈ സോറി വർക്സ് വെൻ എ മിസ്റ്റേക്ക് ഇസ് മെയ്ഡ്.
4: ആബ്സല്യൂട്ട്ലി ശരിയാണ് ശരിയാണ്. ട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ അവിടെ പോയി സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആബ്സല്യൂട്ട്ലി. അപ്പോ എനിക്ക് തോന്നുന്നു ലൈഫ് കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടു വന്നതിന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് എന്നാണ് അക്ബറായിട്ടും സംസാരിക്കുന്നത് അല്ലേ?
8: തീർച്ചയായിട്ടും.
4: എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ലൈഫിൽ നിന്ന് ഓരോരോ ചാപ്റ്റേഴ്സ് നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് വരികയാണ്. അപ്പം ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പക്ഷെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സോറി പറയാം. ദാറ്റ്സ് എ വെരി നൈസ് തോട്ട് ചേട്ടാ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
8: എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു.
8: എല്ലാവർക്കും
4: താങ്ക് യു. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ അക്ബറേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ അക്ബറേട്ടൻ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പക്ഷെ ഇഫ് യു മേക്ക് എനി മിസ്റ്റേക്സ്, അത് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ, അതൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ, ഡെഫിനറ്റ്ലി ദാറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. അപ്പം അത് നമ്മുടെ ലൈഫിൽ എപ്പോഴും അഡാപ്റ്റ് ചെയ്യുക, മാക്സിമം മിസ്റ്റേക്സ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ ഡെഫിനറ്റ്ലി പറ്റും. നമ്മൾ ഒരിക്കലും നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ സോറി ക്യാൻ മേക്ക് മാജിക് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതങ്ങ് തീർത്ത് കളയുക. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലിയുടെ ഇടയിലായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് സോറി പറയാൻ പറ്റുന്നിടത്ത് ഒന്ന് താഴ്ന്നു കൊടുക്കുന്നോണ്ട് ഒരു തെറ്റുമില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ടിനുള്ള സമയമാണ്. ഇനിയും നമുക്ക് കോളുകളൊക്കെ എടുക്കാനുണ്ട്, പക്ഷെ പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. സമ്മർ ഇൻ ബെത്ലഹേം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് അഹല്യ. വിഷസ് സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
5: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
6: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
7: Ahalya wishes, your lovely wishes on Ahalya FM 90.4.
8: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 32 minutes ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ നല്ല ഡ്രസ്സൊക്കെ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഇറ്റ്സ് ജയലക്ഷ്മി അല്ലെ. മിക്ക ആൾക്കാർക്കും എന്താ പറയുക, ഏറ്റവും നല്ലത് തന്നെ ചൂസ് ചെയ്യണം അല്ലെ. നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും നല്ലത് ചൂസ് ചെയ്യാൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ആൻഡ് ഒബ്വിയസ്ലി അത് നമ്മൾ കാഷ്വൽ ആയിക്കോട്ടെ, ബ്രൈഡൽ വെയറുകളായിക്കോട്ടെ, ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പം നമുക്ക് ബെസ്റ്റ് ഓഫ് ഓൾ ടൈം തന്നെ കിട്ടണമെന്നുണ്ട്. സോ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ബൈപാസ് റോഡിലുള്ള എറണാകുളത്തുള്ള ജയലക്ഷ്മി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഓണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ മനോഹരമാക്കാനായിട്ട് ജയലക്ഷ്മി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സോറി പറഞ്ഞതിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
9: ഹലോ ഹീര മോളെ, ഞാൻ അപ്പപ്പുള്ളൊരു മാധവണ്ണാണ്.
8: മാധവേട്ട സുഖാണോ?
9: സുഖമായിരിക്കുന്നു മോളെ.
8: ഓക്കെ, അപ്പൊ മാധവേട്ടന് ആരോടെങ്കിലും സോറി പറഞ്ഞോ ഈ അടുത്ത്?
9: സോറി പറയാ പറഞ്ഞ എന്തെങ്കിലും അറിയാണ്ട് പറഞ്ഞിട്ടുണ്ട്. സോറി, ഞങ്ങളിപ്പോ അറിയാണ്ട് പറഞ്ഞാന്ന് പറയും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ ചെയ്തു നമ്മൾക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്ക് ഫോൺ ചെയ്തു, അത് വേറെ ആൾക്കായിരിക്കും നമ്പർ മാറിയിട്ട് പോയിരിക്കുന്നത്.
8: അതെ അതെ, ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് മാധവൻ ചേട്ടന്റെ സോറി കഥകൾ അല്ലെ. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിശ്വാസം കൊടുക്കണ്ടേ?
9: പിന്നെ ബാലൻ, ജോലി, ഗുരുവായൂരപ്പൻ, ബഷീർ, ഓമന, കണ്ണാത്തിക്കോട്.
8: ഓക്കെ, ശരി, എല്ലാവർക്കും വിശ്വാസം കൊടുക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ ഭായി. അപ്പൊ മാധവൻ ചേട്ടൻ ഇങ്ങനെ വിളിക്കുന്ന സമയത്തൊക്കെ അത് എല്ലാവർക്കും പറ്റുന്നുള്ളത്. നമ്മൾ റോങ് നമ്പർ ഒക്കെ ചിലപ്പോൾ അടിച്ചു പോകും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർക്കൊക്കെ ആയിരിക്കും നമ്മൾ കോൾ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ എ വെച്ചിട്ടുള്ള പേരുള്ള ആൾക്കാരാണെങ്കിൽ എ വെച്ച് വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. എനിക്ക് എപ്പോഴും പറ്റാറുള്ളതാട്ടോ ഈ എ വെച്ച് വിളിക്കുന്ന സമയത്ത് മാറിപ്പോകുന്നത്. അപ്പൊ നമ്മൾ പറയാം സോറി, ആള് മാറിപ്പോയി എന്ന് നമ്മൾ പറയാത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
10: ഹലോ നമസ്കാരം, ഞാൻ ജ്യോതി പാറ.
8: ജ്യോതി ചേട്ടാ സുഖാണോ? ഓക്കെ, അപ്പൊ ജ്യോതി ചേട്ടൻ ഞങ്ങൾ സോറി പറയുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജ്യോതി ചേട്ടൻ പറയൂ.
10: ഞാൻ ആ സോറി പറയുന്ന സാഹചര്യം സൃഷ്ടിക്കാറില്ല.
8: എത്തിക്കാറില്ല?
10: സൃഷ്ടിക്കാറില്ല.
8: ഓക്കെ,
10: ജീവിതത്തിന് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ.
8: ആ,
10: പറയാനുള്ള സാഹചര്യം സൃഷ്ടിക്കില്ല. അധികം നമ്മൾ തെറ്റ് ചെയ്യില്ല. തെറ്റായിട്ട് എന്നെ കൂടെ ആരെങ്കിലും പ്രവർത്തി കഴിഞ്ഞാൽ പിന്നെ അവരോട് സംസാരിക്കുന്നുണ്ടാവില്ല. അവർ തെറ്റ് പറയുന്നവരെ ഞാൻ സംസാരിക്കില്ല.
8: ഓക്കെ,
10: അത് ഓരോരുത്തരോട് 10-20 കുറയത്തിന് സംസാരിച്ചിട്ടില്ല.
8: ശരി ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ ചില സമയത്ത് നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യം ചിലപ്പോ മറ്റേയാൾക്ക് ശരിയായിരിക്കും അല്ലേ.
10: ശരിയായിട്ടും ആയിക്കോട്ടെ, തെറ്റ്. പക്ഷെ എത്രയോ ആൾക്കാര് 10-15 കൊല്ലം കണ്ടെങ്കിലും സോറി വന്നിട്ടുണ്ട്.
8: 10-15 അതെ തെറ്റാണ്. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ അവർക്ക് ശരിയെന്ന് തോന്നിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ റിയലൈസ് ചെയ്യുക അല്ലെ. ചിലപ്പോ നമ്മളും അങ്ങനെയായിരിക്കും, നമ്മൾ ഇന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും നാളെ നമുക്ക് ശരിയായിട്ട് തോന്നണമെന്നില്ലല്ലോ.
10: തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും തെറ്റ് പറയാൻ മടിക്കില്ല, സോറി പറയും. ആത്മാർത്ഥമായിട്ട് പറയും, വെറുതെ വാക്കായിട്ട് പറയില്ല.
8: അതാണ് അതാണ് പോയിന്റ്. എനിക്ക് ആ സ്പിരിറ്റ് ആണ് വേണ്ടത്. കാരണം നമുക്ക് എപ്പോഴാണ് ഇത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യുന്നത് അന്ന് നമ്മൾ സോറി പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, പിന്നെ ആർക്കാണ്? മഴയുണ്ട് മഴയുണ്ട്. ഇന്ന് രാവിലെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോ മഴ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആർക്കാ വിഷസ് ചേട്ടാ? വിഷസ് ആർക്കാ ചേട്ടാ? ഓക്കെ ശരി, താങ്ക് യു ചേട്ടാ. അപ്പൊ ജ്യോതിചേട്ടനാണ് വിളിച്ചത്. അപ്പൊ ജ്യോതിചേട്ടൻ പറയണത് ഈ പറഞ്ഞ മാതിരി തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാറില്ല എന്ന് പറയണത് അതൊരു വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നണേ. നമുക്ക് എപ്പോഴും അങ്ങനെ ഓക്കെ ആണ് ശരിയായിട്ട് നമുക്ക് നിക്കാൻ പറ്റില്ല, പക്ഷെ മാക്സിമം അങ്ങനത്തെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്താൽ നല്ലതാണല്ലോ അല്ലെ. ശരിയാണ്. ഓക്കെ, അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
11: ഹലോ, ഗുഡ് മോർണിംഗ് ഹീറാ.
8: ഗുഡ് മോർണിംഗ്. ഹലോ, കേക്കുന്നുണ്ടോ? ഇതാരാണ്? ജഗൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ സോറി പറയുന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ?
11: സോറി, തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിൽ സോറി പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ചില സാഹചര്യങ്ങൾ ചിലപ്പോ വരുമ്പോൾ സോറി പറയും.
8: ഓക്കെ, ഈ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഓർക്കുണ്ടോ?
11: ഇല്ലല്ല, അടുത്തൊന്നും ഇൻസിഡൻസ് അങ്ങനെ ആയിട്ടില്ല. എന്താ, ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് പക്കായിട്ട് പോണ ആളോ, അതുകൊണ്ട് ഭാഗത്ത് തെറ്റ് വല്ലാതെ വരലില്ല. പിന്നെ മറ്റുള്ളവര് തെറ്റ് പറയുമ്പോ നമ്മൾ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചൊരു സോറി പറയിപ്പിക്കും കൂട്ടെ.
8: ഓക്കെ ശരി ശരി. പിന്നെ ആർക്കാ വിശ്വാസം കൊടുക്കണ്ടേ?
11: ഇന്നത്തെ വിശ്വാസഹീന നമ്മള് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
8: ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ. ശരി, ബൈ ബൈ. അപ്പോ ദേ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനായിരുന്നു. അപ്പൊ ജഗൻ ചേട്ടൻ പറയുന്നത് അതാണ്, മാക്സിമം നമ്മൾ അങ്ങനെ എത്തിക്കാതിരിക്കുക. അതന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതന്നെയാണ് കുറച്ചും കൂടെ താല്പര്യമുള്ളത് അല്ലെ. നമ്മൾ മാക്സിമം ഈ പറയുന്ന പോലെ ഒരു സോറി പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് നമ്മളെ തെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യം നമ്മളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ സോറി പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അയ്യോടെ ആ കോള് കട്ടായി പോയി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നു. ദേ അപ്പോഴും അടുത്ത കോള് സമ്മതിക്കുന്നില്ല കേട്ടോ എന്നെ പാട്ട് പ്ലേ ചെയ്യാൻ. ഓക്കെ, ഹലോ, ഇതാരാണ്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? അയ്യോടാ, എന്താ ഒന്നും സംസാരിക്കാത്തെ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പല സിറ്റുവേഷൻസിനെയും ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യം. സോറി പറയേണ്ടടുത്ത് സോറി പറഞ്ഞതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇപ്പം ലവേഴ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, അത് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ദേ അടുത്ത പാട്ടിനുള്ള സമയമാണ്. യെസ് ഗോൾ എന്ന സിനിമയെന്ന് എന്താണ് നിന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ. ഓക്കെ, ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ബാക്കി കഥകളൊക്കെ ഞാൻ കേൾക്കുന്നതായിരിക്കും. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു തരാം. 8281509000 എന്നുള്ള നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ദേ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. അഹല്യ FM ൽ നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
4: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
5: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
4: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
5: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: യെസ്, അങ്ങനെ സമയം 8 കഴിഞ്ഞ് 44 കഴിഞ്ഞിരിക്കുകയാണ്. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിൽ സോറി പറഞ്ഞ മൊമെന്റുകളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ സോറി പറയുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാതിരി നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തിനാ, എന്തിപ്പോ അതിന്റെ ആവശ്യം, ആ ആൾ വന്ന് പറയട്ടെ അല്ലെങ്കിൽ മറ്റേ ആൾ വന്ന് പറയട്ടെ, ഞാൻ എന്തിനാ പറയേണ്ട കാര്യം എന്നുള്ളതായിരിക്കും മിക്ക ആൾക്കാരും ലൈഫിൽ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇറ്റ് മേക്സ് ഒരു പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാരെ ഡെഫിനറ്റ്ലി നമ്മൾ സോറി പറഞ്ഞത് സോൾവ് ആക്കാൻ നമ്മൾ ട്രൈ ചെയ്യില്ലേ. അപ്പം നമ്മൾ ആരുടെ ഭാഗത്താണോ തെറ്റ് അല്ലെങ്കിൽ ശരി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു സോറി പറഞ്ഞ് നമ്മൾ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ സോറി പറഞ്ഞതോടുകൂടി അത് അവിടെ തീർന്നു. അത് തീരുന്നു, പിന്നെ നമ്മൾ സംസാരിക്കുന്നു, അത് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരു സോറി പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം കംപ്ലീറ്റ് ആവുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. അടുത്തൊരു കോളേജ് ജോയിൻ ചെയ്യുന്നുണ്ട്. അയ്യോ കട്ടായിപ്പ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് അതാണ്, സംസാരിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഏതൊരു ബന്ധത്തിലാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇവരുടെയൊക്കെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവണം ഈ സോറിക്ക് ശേഷം. ഓക്കെ, നമ്മൾ എന്താണ് ഹേർട്ട് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിഷമിപ്പിച്ചത് എന്നുള്ളത് പറയാനുള്ളൊരു സ്പേസ് ആണ്. ഇത്രയും കൂടെ ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതേ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. അയ്യോ വീണ്ടും കട്ടായി പോയല്ലോ, എനിക്കറിയില്ല അതെന്തെങ്ങനെ കട്ടായി പോണേന്ന്. ഓക്കെ, ദേ വീണ്ടും ദേ ഒരാളും കൂടെ വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇതെന്താ കേൾക്കാത്തത്, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കോള് കണക്ട് ആവുന്നില്ല, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയില്ല. എനിവേ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് സംഭവിച്ചത്. ഹലോ ഹലോ. ഓക്കെ ശരി, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ ഇതുപോലെ സോറി പറയുന്ന മൊമെന്റ്സ് വളരെ വളരെ

പെട്ടെന്നൊരു മഴ പെയ്യുന്ന പോലെയാണ്. അപ്പം നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും കൂടെ നല്ല സൂക്ഷിച്ച് തന്നെ പോവുക എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത്. അപ്പൊ അടുത്ത പാട്ട് കേട്ടിട്ട് വരാൻ ഒരു മഴ സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബാഗി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30,00,000+ കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
4: യെസ്, അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റും കഴിയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ആക്ച്വലി കോള് കണക്ട് ആവുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? ശരി, ഓക്കെ. അപ്പോ
5: ഗുഡ് മോർണിംഗ്.
4: പറഞ്ഞോ പറഞ്ഞോ. പറന്നു വരും ബാലൻ ചേട്ടൻ അല്ലേ? ആ, എനിക്ക് മനസ്സിലായി ചേട്ടാ. ഇവിടെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ സംഭവിച്ചാണ്, അതാണ് കണക്ട് ആവാഞ്ഞ കേട്ടോ. ശരി, അപ്പൊ ബാലൻ ചേട്ടൻ പറയൂ. ബാലൻ ചേട്ടൻ, ഈ അടുത്ത് ആരോടെങ്കിലും സോറി പറഞ്ഞോ?
5: എത്ര പറയണ, വീട്ടിൽ തന്നെ പറയും. ഇന്നലെ ഞാനും ഭാര്യയും ചെറുതായിട്ട് ഒരു വഴക്കടിച്ചു.
4: ആ,
5: അപ്പൊ ഭാര്യ വഴക്കടിച്ച് വരുവാൻ ദേഷ്യം വന്നപ്പോ ഇൻസുലിൻ കുത്തിന്റെ സൂചിനെ പടക്കം ഒഴിച്ചിട്ട് സോറി.
4: എന്താണ് സൂചി? ഇൻസുലിൻ കുത്തുന്ന സിറിഞ്ച്. ആ,
5: അപ്പൊ ദേഷ്യത്തിന്റെ വൈരാഗ്യത്തില് പിന്നെ രാത്രി സ്പീഡിൽ അങ്ങോട്ട് കുത്തി തകർക്കുന്നുണ്ട്. നല്ലൊരു വേദന.
4: ദേഷ്യം സൂചി കുത്തി തീർത്തല്ലേ?
5: മനസ്സിലായോ?
4: മനസ്സിലായി മനസ്സിലായി. സിറിഞ്ച് സിറിഞ്ച്
5: ചെറുതായി സൗന്ദര്യ തണക്കുണ്ടായിരുന്നു.
4: അതൊക്കെ
5: കഴിഞ്ഞപ്പോ അപ്പൊ ദേഷ്യം നിന്നിട്ട് വൈകിട്ട് സിറിഞ്ച് എടുത്ത് ഇൻസുലിൻ കുത്തുന്ന സമയത്ത് ഇത്തിരി സ്പീഡിലാണ് കുത്തി.
4: അപ്പൊ നല്ല വേദന എടുത്താണല്ലോ.
5: എന്നിട്ട് സോറി പറഞ്ഞു.
4: ആ, കുത്തി കഴിഞ്ഞിട്ട് സോറി പറഞ്ഞല്ലേ.
5: അപ്പൊ ഇന്ന് രാവിലെ എന്റെ ഇത് ഞാന് പപ്പടം കാച്ചിയാണ്. അപ്പൊ ഞാന് ഇവിടെ അടുത്ത് വന്നപ്പോ സ്പീഡ് സ്റ്റൗവിന്റെ സ്പീഡ് ചാച്ചിയപ്പോ എന്നെ അങ്ങോട്ട് തെറിച്ചു.
4: നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ
5: സോറി പറയുന്നത് മാഡം, എനിക്ക് പറ്റുന്ന ഒരു സോറി പറയുന്നത് ഈ കണ്ണിന് ഇത്തിരി പ്രശ്നമുള്ള ആളാണ്. നമ്പറ് പിന്നെ വിളിക്കുന്ന സമയത്ത് മാറിപ്പോയിട്ട് ഓമൻ ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ ആരോ വിളിച്ചിട്ട് ഏത് ഓമന എന്ത് ഓമന പറയും നമ്മളിട്ട് സൗണ്ട് പറയും.
4: ഓക്കെ,
5: അങ്ങനെയുള്ള ഇതൊക്കെ പറ്റാറുണ്ട്.
4: ശരി ശരി, അപ്പൊക്കെ സോറി പറയും അല്ലേ.
5: അപ്പൊ ഒരു രണ്ട് ലൈൻ പാടുന്നു.
4: പാടിക്കോളൂ പാടിക്കോളൂ.
6: പുളിക്കരയോലും പൂടവരുത്തി കുളിർ ചന്ദനത്തോടു കൂടി ചാർത്തി ണത്തിരുമുടി പത്മരാഗമനോജ്ഞമാം പൂത്തിരുകരയോലും പൂടവ ചിട്ടി കുളിർ ചന്ദനത്തോടു കൂടി ചാർത്തി.
4: അടിപൊളി അടിപൊളി.
5: ഇതെന്റെ പാടാൻ കാരണം പറഞ്ഞ ഓണത്തിന് ഒരു പുളിയില്ല കരമുണ്ട് ഇന്നലെ കിട്ടി.
4: ആണോ?
5: നമ്മുടെ സുമാ ടെക് ഹോട്ടൽ MD വന്നിട്ട് പിന്നെ വർഷം തരാറുണ്ട്.
4: ഓക്കെ.
5: അപ്പൊ അത് ഇന്നലെ കിട്ടിയപ്പോ സന്തോഷത്തിൽ പാടാതെ തന്നെ ആയില്ലേ എന്ന് വെച്ച് പറഞ്ഞത് ആയില്ലേ വേഗം കട്ടാക്കി വിട്ടു.
4: അയ്യോ, അപ്പൊ അത് കാരണമാണ് ഇവിടെ പാടിയത്. കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഓണക്കോടിയൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെ തന്നെ സന്തോഷമായിട്ടിരിക്കും കേട്ടോ ബാലചേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ബാലചേട്ടൻ നല്ല രസമായിട്ട് ഇന്ന് സംസാരിച്ചു അല്ലേ. ബാലചേട്ടന്റെ വൈഫുമായിട്ട് ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞി എന്താ പറയാ ഇണക്കങ്ങൾ പിണക്കങ്ങൾ, അതിന്റെ ഇടയിൽ ഒരു സൂചി കുത്ത് കിട്ടും, പിന്നെ അപ്പുറത്തുനിന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ചൂട, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ ചെറുതായിട്ട് വേദനിപ്പിക്കും, എന്നിട്ട് സോറി പറയും. അപ്പൊ എനിക്ക് അവിടെ സഹിക്കാൻ പറ്റുന്ന വേദന മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: നല്ലാർക്കിനേ.
4: ഇത് ആരാണ്, പേര് പറയൂ.
7: മഴയെല്ലാം എപ്പി ഇരിക്കുന്നത്?
4: മഴയെല്ലാം അപ്ഡി വന്നിട്ടേ പോയിട്ടേ ഇരിക്കു.
7: ശരി,
4: എപ്പി ഇരിക്കീങ്ക?
7: നല്ലാർക്കിനേ.
4: ഓക്കെ, സോ ചന്ദ്രനഗറില് എന്നാ വിശേഷം?
7: ചന്ദ്രനഗറില് എന്ന കാലയില് ഒരേ മഴ, കൊളന്ത എല്ലാം സ്കൂളിൽ പോകുമ്പോ ரொம்ப കഷ്ടപ്പെട്ടിട്ട് പോറാങ്ക.
4: അപ്ഡിയാ? சரி பரவாயில்ல.
7: மழை ஒண்ணு கேக்கணும். இந்தோ தமிழ் ப்ரோக்ராம் வந்துட்டு எத்தனை மணில இருந்து எத்தனை மணி வரை தமிழ் ப்ரோக்ராம்?
4: ப்ரோக்ராம் ஈவினிங் 7:00 இருந்து 8:00 வரை.
7: எத்தனை எத்தனை?
4: 7:00.
7: புரிய, 10 மணிக்கா?
4: 7 மணி.
7: 7 மணில இருந்து
4: 8 மணி வரை.
7: ஓ சரி சரி, கேக்கணும் அதுக்கு வேண்டியதான். அப்புறம் சோரி சொன்னது ചിന്നതായിട്ട് പെരുസായിട്ടുള്ള ഒരു ചിന്നതായിട്ട് പൊണ്ടാട്ടിട്ട് ഒരു ചണ്ട പോട്ടെ.
4: ഓക്കെ,
7: തിടീർന്ന കോത്ത് വന്ന് പോടി അങ്ങനെ ചൊന്നേ.
4: അയ്യോ,
7: ഉങ്ങളെ നമ്പി പന്തി ഇത്ര വർഷം വെച്ച് ഞാൻ വേറെ ചൊല്ലിട്ട് ഒരേ ആള് കാച്ചി. അപ്പുറം പിന്നെ സോറി
4: ചൊന്നേ.
7: ഉടനെ പോയി പോറതാ അപ്പൊ ഒന്നും കിടയാതല്ല. അതൊക്കെ വക്കീൽ ഇരിക്കുന്നത്, കോർട്ട് ഇരിക്കുന്നത്, കേസ്
4: ഇരിക്കുന്നത്,
7: അല്ല അതെല്ലാം അതെല്ലാം നിറയെ ഇരിക്കുമല്ലോ. ഇപ്പൊ ഏതാവത് ആദ്യത്തെ പേസർക്കണേ ഭയമാ ഇരിക്കുന്നത്. എടുത്ത പേപ്പർ എടുത്ത് പാത്താ ഏതാ പേസർക്ക്, അത് നമ്മൾ എപ്പി നനച്ച പേസറപ്പോ അവ എടുക്കുന്ന വിധം എപ്പിയാണ് നമുക്ക്
4: തരിയാതല്ലേ. ശരി പരവാല്ല. അപ്പൊ സോറി സൊല്ലി ഇപ്പൊ സോൾവ് ആയിരിച്ചാ? സോറി സൊല്ലിട്ടീങ്களா നിങ്ങ?
7: പൊമ്പളകൾക്കും ആമ്പളകൾക്കും കോവം പറയുന്നത്, പൊമ്പള ആമ്പളകൾക്ക് ഏതാ ഒരു വിഷയത്തിലെ കോവം പറയുന്നത് ഒരു ചിന്ന ഒരു ജലരാശം പിടിച്ച പോലെതാണ്.
4: ഓക്കെ,
7: ആ പൊമ്പളകൾക്ക് കോവം പറഞ്ഞാൽ പെരിയ കാച്ചല് പിടിച്ച പോലെ.
4: അത് ഏന്നാ നിറയെ വാട്ടി അവങ്ങ മണ്ണിച്ച് വിട്ടിരുപ്പാങ്ക, അതുക്കപ്പുറം എന്താ?
7: അല്ലല്ല, മനസ്സിലതേ വെച്ചിട്ടേ ഇരുപ്പാങ്കോ. അപ്പുറം ആമ്പളക അപ്പടി കിടയാതെ മറന്നിരുവോ?
4: അപ്പൊ എന്നെ പണ്ണോ നീങ്ക ഇമ്മീഡിയറ്റ് സോറി ചൊല്ലി അത് അപ്പടിയെ സോൾവ് പണ്ണോ?
7: ശരി, ഇനി ചെയ്യരുത്.
4: ശരി, അപ്പൊ ഇന്നിക്ക് ആർക്കാ വിശ്വസ്?
7: ശരി, ഞാൻ പൊണ്ടാട്ടി ഇന്ദിരാവുക്ക് ആയിക്കട്ടെ ഒരു നാല് വരി പാട്ടും.
4: ഓക്കെ ശരി.
7: വാഴ നിനത്താൽ വാഴലാം, വഴിയായില്ലേ ഭൂമിയിൽ ആഴക്കടലും സോലയാകും, ആശയിരുന്നാൽ നീന്തി വാ.
4: സൂപ്പർ സൂപ്പർ, അപ്ഡിയെ വോയിസ് എല്ലാം തെറിക്കുത്.
7: അല്ല, നമ്മ വരുമ്പോതും ഒന്നും കൊണ്ടു വന്നിട്ടില്ലേ, പോകുമ്പോതും ഒന്നും കൊണ്ടുപോകുന്നില്ല. ശരിയാ?
4: ശരി, കറക്റ്റ്.
7: അതൊന്ന്. രണ്ടാമത് വന്ന് നമ്മ 50 വയസ്സ് വരെ ഇരിക്കറേഞ്ച് എന്നാ അതിലെ വാൾക്ക വന്ന് 25 വർഷം താ. 25 വർഷം തൂങ്ങി പോയാച്ച് രാത്രിയില്. 25 ശരിയാ?
4: ശരി, കറക്റ്റാ.
7: അപ്പൊ ഇരിക്കറവരെ എനുമതിനെ പോലെ ഒരു ഇരിക്കറവരെ നല്ല ഇതെല്ലാം പേശി, എല്ലാത്തിനും നാല് പേരുടെ പേശി നല്ല പേരെല്ലാം കേട്ട് അപ്പടി ഇരുന്നേ അപ്പടി പോക വേണ്ടിയതാണ്.
4: കറക്റ്റ് കറക്റ്റ്, അപ്പടിയെ സന്തോഷമാ ഇരുങ്ക. ഓക്കെ
7: ഓക്കെ,
4: ശരി, അപ്പൊ ബൈ ബൈ. ഓക്കെ, അപ്പോ ചന്ദ്രനഗറിന്ന് ഷൺമുഖൻ ചേട്ടനാണ് വിളിച്ചത്. നല്ല രസമായിട്ട് കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു അല്ലേ. അപ്പൊ എനിക്കോളൂ ഇങ്ങനെ ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ഇണക്കം പിണക്കങ്ങളൊക്കെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ തീർക്കുക. അപ്പോ എന്തായാലും അടുത്ത പാട്ട് കേൾക്കുന്നുണ്ട്. കുറേ പേര് നമുക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് വായിക്കണം. അപ്പൊ പാട്ടിന് ശേഷം നമുക്ക് മെസ്സേജസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. സോ അടുത്ത പാട്ട് മീശ മാധവ് എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നല്ലൊരു പവർ പാക്ഡ് സോങ് ആണ്, ശങ്കർ മഹാദേവ്. ദേവനും റിമിയും ചേർന്ന് പാടിയിട്ടുള്ളൊരു അടിപൊളി പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ
3: ജ്വല്ലേഴ്സ്. Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് ആണ്. ഇനി നമ്മുടെ മെസ്സേജസ് ഒക്കെ വായിക്കാനുള്ള ഒരു സമയമാണ്. കുറെ പേര് മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർക്ക് എന്തൊക്കെയാണ് അവർ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ. ഓക്കെ, ആ മെസ്സേജ് വന്നിട്ട്, ഹായ് നമസ്കാരം. ഒരു വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ കഴിയുന്ന എന്തെങ്കിലും സഹായം അപ്പരന്റെ വേദനയിൽ കുറച്ചെങ്കിലും ആശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. ഇന്ന് വിശേഷ ദിനങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ. ശുഭദിനം നേരുന്നു. ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറത്തുനിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം നമ്മൾ മെസ്സേജ് ആയിട്ട് തന്നെ അയക്കുക. സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ജിഫൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മൾ എന്താ വായിക്കാല്ലേ. ഓക്കെ, അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷ. സ്നേഹിക്കുന്നവർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അവർ അറിയാതെ അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദാണ് വടക്കേ വാവന്നൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അത് കറക്റ്റാണ്. അപ്പോ മുഹമ്മദ് ഏട്ടനും നല്ലൊരു ദിവസം വിഷയുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അഹല്യ ഫാമിലി. ഇതൊരു ആശ്വാസ മെസ്സേജാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്നു വീണപ്പോൾ വഴി കാണിക്കാൻ ആ തേർത്തട്ടിൽ കണ്ണനുണ്ടായിരുന്നു. ജീവിതമെന്ന മഹാഭാരത യുദ്ധത്തിൽ എന്റെ പ്രിയ കൂട്ടുകാരി ശ്രീലക്ഷ്മി നേരിടുന്ന എല്ലാ ദുഃഖങ്ങളും മറികടക്കാനും കണ്ണനെ പോലെ നിന്റെ കൂടെ എന്നും ഞാനുണ്ടാകും. ശ്രീലക്ഷ്മി കൊച്ചിന് എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ജിത്തിനാണ് തൃശൂരിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജിത്തിൻ, ശ്രീലക്ഷ്മിക്ക് എപ്പോഴും എല്ലാ സ്ട്രെങ്തും ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പറയുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ്. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗുഡ് ഡേ. ബുള്ളറ്റ് ജഗനാണ് മലപ്പുറം. ജഗൻ ചേട്ടൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജഗൻ ചേട്ടൻ നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ ഷീബ കുമരകം. ഇന്ന് എന്റെ ഇളയ മരുമോൻ അജിത്തിന്റെ ബർത്ത്ഡേ ആണ്. അജിത്തിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഷീബയാണ് കുമരകത്തുനിന്ന്. അപ്പോ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അജിത്തിന് ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ഷീബ ചേച്ചിക്ക് നല്ലൊരു ദിവസം വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്. ഹായ് സോറി മോർണിംഗ്. ഹായ് ഹീര, സോറിയുടെ വില പച്ചവെള്ളം പോലെയാണ്. കുറ്റവാസന ഉള്ളവരോടും എടുത്തു ചാടുന്നവരോടും സോറി വില പോവില്ല. മൃഗങ്ങളായ കാള, പശു, പൂച്ച ഇവരുടെ കാരണം കലഹങ്ങൾ ഉണ്ടാവുന്നത്. ചിലർ സോറി പറഞ്ഞാലും ഉള്ളിലെ പക അറിയില്ല. പ്രൊഫഷണൽസ് ആയ ടീച്ചേഴ്സ്, പോലീസ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്, സർക്കാർ ജീവനക്കാർ ആദ്യം ആശ്വസിപ്പിച്ചു, സാന്ത്വനിപ്പിച്ചേ സോറി പറയൂ. കേശവദാസ് കൊല്ലങ്കോട്. ഇന്നത്തെ വിഷസ് അറിയിക്കേണ്ടത് പ്രൊഫസർ ജയസുന്ദർ മേലാർക്കോട്, പ്രൊഫസർ സേതുമാധവൻ നെന്മാറ, പ്രൊഫസർ ഷാ

ശരാശമ്മ ചിറ്റൂർ, ശരശമ്മയാണോ ശരാശമ്മയാണോ എന്നറിയില്ല, പ്രൊഫസർ കല്യാണിക്കുട്ടി കിഴക്കുംപാട്ടുകര തൃശൂർ. ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേശവദാസ്. അപ്പൊ ശരിയാണല്ലേ, ഒരു എന്താ പറയാ, ഭയങ്കരമായിട്ട് എടുത്തു ചാടുന്ന ആൾക്കാരോട് അവർ പറയുന്ന സോറിക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും കേശവദാസൻ ചേട്ടന് എല്ലാവിധ നല്ല വിഷസും ഞാൻ അറിയിക്കുന്നു, നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. അടുത്തത് നമസ്കാരം ഹീര, മോളുടെ ചിരി അവതരണം എല്ലാം സൂപ്പർ, നമ്മൾ ആത്മാർത്ഥമായി സോറി പറഞ്ഞാലേ നമുക്കും തൃപ്തി കിട്ടു. മോൾ ആദ്യം പറഞ്ഞത് ശരിയാണ്, എല്ലാത്തിനും ആത്മാർത്ഥത വേണം. എനിക്കെപ്പോഴും തെറ്റുപറ്റാതെ നോക്കും, അങ്ങനെ അറിയാതെ തെറ്റുപറ്റിയാൽ തീർച്ചയായും സോറി പറയും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, താങ്ക് യു ട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. സോറി എന്ന വാക്ക് എന്റെ നിഘണ്ടുവിൽ ഇല്ല എന്നാണ് നിശാന്ത് എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെന്താണ് നിശാന്ത്, ആ ഒരു വാക്കിന് എന്താ ഇത്ര പ്രശ്നം? എനിക്കറിയില്ല, മേ ബി ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളായിരിക്കും അല്ലെ. അപ്പോ തീർച്ചയായിട്ടും സോറി എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അത് ആവശ്യമുള്ള സമയത്ത് ആവശ്യം പോലെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ആ വാക്കിന്റെ ബ്യൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് നല്ലൊരു പാട്ട് കേട്ടിട്ട് കുറച്ചും കൂടെ മെസ്സേജസ് നമുക്ക് വായിക്കാനുണ്ട്, അത് വായിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും. നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ, ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: എന്താ ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
3: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം
5: ഈ മധുര സ്വപ്നങ്ങളീകും ജയലക്ഷ്മി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും ഈ പാട്ടായിരിക്കും അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവാം. എനിക്ക് തോന്നുന്ന വളരെ ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ഒരു പാട്ടാണ്. അത് ഇപ്പോഴും ജയലക്ഷ്മി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിലും ജയലക്ഷ്മി ഉണ്ട്. ഇപ്പം നിങ്ങൾ നല്ല ട്രെൻഡി ആയിട്ടുള്ള കാഷ്വൽ വെയേഴ്സ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നല്ലൊരു ബ്രൈഡൽ വെയേഴ്സ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം സെയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യും എന്ന ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കൊച്ചിയിലുള്ള ജയലക്ഷ്മിയിൽ തീർച്ചയായിട്ടും പോയി നോക്കുക. വളരെ അമേസിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ദേ നമ്മളുടെ വാട്സപ്പിൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെയാണെന്നുള്ളത്. ഗുഡ് മോർണിംഗ് ഹീര, സോറി എന്ന വാക്കിന് ചിലപ്പോൾ വലിയ പ്രസക്തിയും ചിലപ്പോൾ ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു വാക്കാണ്. ഞാൻ പെട്ടെന്ന് സോറി ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ലൈഫിൽ എനിക്ക് ഇനിയും സോറി തരാത്ത ഒരു വ്യക്തിയുണ്ട് എന്നാണ് പറയുന്നത്. കരുതലോടെ കർക്കിടകം നല്ല നല്ല ടിപ്സ് ആണ് തരുന്നത്. ഇന്നലത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ വളരെ നന്നായിരുന്നു. 360 ഡിഗ്രി, എഴുത്തോല, ഹരിതഭൂമി എല്ലാം ഒന്നിനൊന്ന് മെച്ചം. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി സുമേഷ്, എലപ്പുള്ളി. താങ്ക് യു ചേച്ചി. അപ്പോൾ ശാന്തി ചേച്ചി, ശാന്തി ചേച്ചിയുടെ എടുത്ത് സോറി ആരും തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ സോറി പറയാം. നമുക്ക് സോറി പറയാത്ത ആൾക്കാർക്ക് അവർക്ക് പല റീസൺസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അവരെ ആ വഴിക്ക് അങ്ങ് വിടുക. നമ്മൾ എല്ലാവരുടെയും സോറി അന്വേഷിച്ചിരുന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നമുക്കത് നമ്മുടെ ലൈഫിൽ അത് അതൊരു ബാരിയറായിട്ട് നിൽക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എൻ്റെ അടുത്ത മെസ്സേജ്, ശുഭദിനം, ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു. സോറി പറയേണ്ട സിറ്റുവേഷൻ മാക്സിമം ഉണ്ടാക്കാറില്ല, പറയേണ്ടി വന്നാൽ പറയുക തന്നെ ചെയ്യും. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. അപ്പൊ എന്തായാലും കവിത ചേച്ചി, താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ് ഉഷയാണ്. ഗുഡ് മോർണിംഗ് ഹീര എന്നുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഉഷ ചേച്ചി, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അടുത്തത് ചന്ദ്രൻ കോയമ്പത്തൂരിനാണ്. നമസ്കാരം ഹീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ് കോയമ്പത്തൂർ. പലതവണ ഫോൺ ചെയ്തു, കിട്ടിയില്ല. ക്ഷമിക്കണം, സോറി, മണ്ണിപ്പ്, മാപ്പ് തരൂ. താങ്ക് യു ടുഡേ യുവർ ടോപ്പിക്. അപ്പൊ കുറെ കാര്യങ്ങളാണ് ദേ ഇപ്പോൾ നമ്മുടെ ചന്ദ്രചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ചന്ദ്രചേട്ടൻ പറഞ്ഞ പോലെ പല തവണ ഫോൺ ചെയ്തു, കിട്ടിയില്ല എന്നോട് പറഞ്ഞു. അതൊരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും വരും ദിവസങ്ങൾ നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്നതായിരിക്കും. ചന്ദ്രചേട്ടൻ നല്ലൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഹീര. ഇന്ത്യ ഗവൺമെന്റിന്റെ പെട്രോളിയം ആൻഡ് പ്രകൃതി വാതക മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി നേടാം അവസരം. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കാണ് അവസരം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ശ്രോതാക്കൾ അപ്ലൈ ചെയ്യുന്നു. വാവ്, അജീഷേട്ടൻ ഭയങ്കര വലിയൊരു മെസ്സേജൊക്കെയാണ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഡിപ്ലോമ മെക്കാനിക്കൽ, അതുപോലെ കെമിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആൾക്കാർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അറിയുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ ചോദിക്കാണ്ടോ, ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. ബൈ അജീഷ് പൊൻപറമ്പ്. മുമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. ടി ഷർട്ട് സ്പെഷ്യൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അടുത്തത് യെസ്, അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ നമ്മുടെ മെസ്സേജസ്. ഇന്നത്തെ കഴിഞ്ഞു, ഞാനൊന്ന് ടെക്സ്റ്റ് മെസ്സേജും കൂടെ ഒന്ന് നോക്കട്ടെ. ടെക്സ്റ്റ് മെസ്സേജിൽ വേറെ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് വിളിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഇന്നത്തെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ചെറിയ സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ സോറി പറയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ ആര് വലുതാകുന്നു ആര് ചെറുതാകുന്നു എന്ന് ചിന്തിക്കാതിരിക്കുക. അവിടെ മാക്സിമം സോറി പറഞ്ഞ് നമ്മുടെ നല്ല ബന്ധങ്ങൾ, ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, ആത്മാർത്ഥമായ സോറി പറയേണ്ടത് നമ്മൾക്ക് ആ ബന്ധം നിലനിർത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് നല്ല ബന്ധങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ നിലനിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് മാത്രമാണ് അഹല്യ എഫ് എമ്മിൽ നിന്ന്, അഹല്യ വിഷസിൽ നിന്നൊരു ബൈ ബൈ പറയുന്നത്. അപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹിരയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ എഫ് എം ആൻഡ് ബൈ.

0: ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന Alif 2026 ഈ വരുന്ന August 10-11 അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: കിയ, movement that inspires. Celluloid.
9: കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലാർഡിലേക്ക് സെല്ലാർഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാൻ കൂടിയുണ്ട്. ഇറ്റ്സ് മീ ആർജേ അഹല്യ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സിനിമയുണ്ടല്ലോ, ലോക സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ 11 ഓസ്കാറുകൾ വാരിക്കുട്ടിയ എവർഗ്രീൻ ക്ലാസിക്കിനെ കുറിച്ചാണ്. യെസ്, ടൈറ്റാനിക്. 1912 April 10 ബ്രിട്ടനിലെ സത്താം ടൗണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് കന്നി യാത്ര തിരിച്ച RMS ടൈറ്റാനിക്. ആ ഒരു RMS ടൈറ്റാനിക് എന്ന കൂറ്റൻ കപ്പൽ ദൈവത്തിന് പോലും മുക്കാൻ കഴിയില്ലെന്ന് അക്കാലത്ത് ആളുകൾ വിശ്വസിച്ച ആ ഒരു അത്ഭുത കപ്പലിലാണ് ഈ ഒരു സിനിമയുടെ കഥയും നടക്കുന്നത്. കഥയിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു വശത്ത് ഉന്നത കുലജാതനായ എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിതയാകുന്ന റോസ് ഡിവറ്റ് ബുക്കേറ്റർ, മറുവശത്താണെങ്കിലോ പോക്കറ്റിൽ കാലണ പോലും ഇല്ലാത്ത, ചൂതുകളിൽ ജയിച്ച് 3rd class ടിക്കറ്റുമായി കപ്പലിൽ കയറിയ ജാക്ക് ഡോൺസൺ. ജാക്ക് ഡോൺസൺ എന്ന പാവപ്പെട്ട ഒരു ചിത്രകാരൻ. ജീവിതം മടുത്ത് കപ്പലിൽ നിന്ന് ചാടാൻ നോക്കുന്ന റോസിനെ ജാക്ക് രക്ഷിക്കുന്നതോടുകൂടിയാണ് ആ ഒരു അപൂർവമായ പ്രണയം അവിടെ പൂവണിയുന്നത്. ധനികരുടെ ആഡംബര ലോകവും പാവപ്പെട്ടവരുടെ സ്വതന്ത്രമായ ലോകവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം കാട്ടിത്തരുന്ന ഒരു പ്രണയം. എന്നാൽ 1912 ഏപ്രിൽ 14 അർദ്ധരാത്രിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കടും ഇരുട്ടിൽ ഒരു ഭീമൻ മഞ്ഞുമലയിൽ കപ്പലിടിച്ചു കയറാണ്. അവിടെ നിന്ന് കേവലം 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ടാണ് ആ മഹാകപ്പൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങ് മുങ്ങിത്താന്നു പോകുന്നത്. തണുത്തുറഞ്ഞ വെള്ളത്തിൽ ജീവന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നടത്തുന്ന ആ മരവിപ്പിക്കുന്ന പോരാട്ടവും ജാക്ക് റോസ് പ്രണയത്തിന്റെ നിസ്വാർത്ഥമായ അവസാനവുമാണ് ഈ ഒരു സിനിമയുടെ കഥ. ഈ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ആ പഴയ പ്രണയവും നെഞ്ചു പിടയ്ക്കുന്ന നിമിഷങ്ങളും നമുക്ക് ഓർമ്മ വരും അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച്, ഈ സിനിമ വിശേഷങ്ങളെ കുറിച്ച് കൂടുതലായി കേൾക്കാം ഒരു പാട്ടിന് ശേഷം. Keep on listening, Ahalya FM 90.4 KTK. കൂട്ടുകൂടാം.

0: celluloid.
1: അഖിലേഷം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലൗഡാണ് വിത്ത് ആർഷി അഹില്യ. അങ്ങനെ നമ്മൾ ആ ഒരു സിനിമയുടെ ഉള്ളടക്കം പറഞ്ഞു തീരുമ്പോൾ, ഇനി ഈ സിനിമയെ ഒരു വേൾഡ് ക്ലാസ് മാസ്റ്റർ പീസ് ആക്കിയ ഇതിന്റെ സാങ്കേതിക മികവും സംവിധാന വിശേഷങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. യെസ്, ജെയിംസ് കാമറൂണിന്റെ ഭ്രാന്തമായ പെർഫെക്ഷൻ. സിനിമയുടെ ഡയറക്ടർ ജെയിംസ് കാമറൂൺ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സമുദ്രത്തിന്റെ 12,500 താഴ്ചയിലുള്ള യഥാർത്ഥ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 33 തവണയാണ് റഷ്യൻ സൈബറേനിയയിൽ ഡൈവ് ചെയ്തത് എന്നാണ് പറയുന്നത്. സിനിമയിലെ പല അണ്ടർ വാട്ടർ ഷോട്ടുകളും ശരിക്കും യഥാർത്ഥ ടൈറ്റാനിക്കിന്റേത് കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് കപ്പലിന്റെ റിയൽ സൈസ് സെറ്റ് എന്നുള്ളത്. അതായത് മെക്സിക്കോയിലെ റോസ്റ്റിറോട്ട് ബീച്ചിൽ 40 ഏക്കർ സ്ഥലത്ത് $17 കോടി ചെലവഴിച്ചാണ് യഥാർത്ഥ കപ്പലിന്റെ 95% വലിപ്പമുള്ള ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായിട്ട് 17 ദശലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമ്മൾ വരുന്ന സമയത്ത് ആർട്ട് ഡിറക്ഷൻ, അത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ക്ലാസിക് ക്രാഫ്റ്റ്. ഈ സിനിമയിൽ റോസ് നഗരത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കൂറ്റൻ വുഡൻ പടിയുണ്ടല്ലോ, അത് യഥാർത്ഥ ടൈറ്റാനിക്കിലെ അതേ മരവും ഡിസൈനും ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. വെള്ളം കയറി ആ സെറ്റ് തകർന്ന സീൻ ഒരൊറ്റ ടേക്കിലാണ് കാമറൂൺ ഷൂട്ട് ചെയ്തത്. കാരണം വേറൊന്നുമല്ല, കാരണം അത് വീണ്ടും ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് മ്യൂസിക്. ജെയിംസ് ഹോണറുടെ ആ ഒരു മ്യൂസിക്. സിനിമയിൽ പശ്ചാത്തല സംഗീതം ചെയ്യാൻ വേണ്ടി കാമറൂൺ ജെയിംസ് ഹോണറെയാണ് ഏൽപ്പിച്ചത്. ഈ ഹോണറെ ഏൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് വോക്കൽസ് ശബ്ദം മാത്രമേ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഐറിഷ് വിസിലുകളും സിന്തസൈസറും ചേർത്ത് വെച്ച് പുള്ളി ഉണ്ടാക്കിയ ഒരു ബീജിയം ഉണ്ടല്ലോ, ആ ഒരു ബീജിയമാണ് ശരിക്കും തിയേറ്ററുകളിൽ ആളുകളെ കരയിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് സി ജി ഐയും വിഷ്വൽ ഇഫക്ട്സും ഇത്രയും വികസിക്കാത്ത, അതായത് 1997 ഈ കാണിച്ച മാജിക്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത.

again welcome back to Sellout. Sellout my code and it's me RJ Ailia. നമ്മൾ അങ്ങനെ ടൈറ്റാനിക്കിൻ്റെ ആ ചെറിയൊരു കഥയും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവല്ലേ. ഇനി നമ്മൾ പലർക്കും അറിയാത്ത ചില രസകരമായ കാര്യങ്ങളും സിനിമയിലെ മാജിക് മൊമെൻ്റുകളുമാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിലൊന്നാമത്തെ കാര്യം പറയട്ടെ, റോസിൻ്റെ ആ ഒരു പോർട്രേറ്റ് വരച്ചത് ആര്, അങ്ങനൊരു കാര്യം ഉണ്ടായില്ല. അതായത് സിനിമയിൽ ജാക്ക് റോസിനെ ഇരുത്തി വരയ്ക്കുന്ന ആ പ്രശസ്തമായ ഡ്രോയിങ് ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ വരച്ചത് ലിയാനാർഡോ ഡിക്കാപ്രിയോ അല്ല. അത് ശരിക്കും ആരാന്നറിയാം, അത് സംവിധായകൻ ജെയിംസ് കാമറൂൺ സ്വന്തം കൈകൊണ്ട് വരച്ചതാണ്. ലിയോ ഇടതു കൈയ്യനും കാമറൂൺ വലതു കൈയ്യനും ആയതിനാൽ ക്യാമറയിൽ അത് മിറർ എഫക്ട് കൊടുത്താണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൈ ഹാർട്ട് വിൽ ഗോ ഓൺ, അത് അത്രയും ഫേമസ് സോങ് ആണല്ലേ. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന ആ ഒരു പാട്ടിന്റെ രഹസ്യം എന്തായിരിക്കും? അതായത് ഈ സിനിമയിൽ പാട്ടുകൾ വേണ്ടെന്ന് ആദ്യമേ തീരുമാനിച്ച ആളാണ് അത് ജെയിംസ് കാമറൂൺ. എന്നാൽ മ്യൂസിക് ഡയറക്ടർ ജെയിംസ് ഹോണർ രഹസ്യമായിട്ട് ഗായക സെലിൻ ഡിയോണിനെ കൊണ്ട് ഈ പാട്ടിന്റെ ഒരു ഡെമോ പാടിപ്പിച്ചു. ഇത് കേട്ട കാമറൂൺ കണ്ണീരടക്കാനാവാതെ ഒടുവിൽ ആ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്താനായിട്ട് സമ്മതിച്ചു. അതാണ് അതിന്റെ പിന്നിലൊരു കഥ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ചെയ്ത മറ്റൊരു കാര്യമാണ് യഥാർത്ഥ മനുഷ്യർക്ക് നൽകിയ ഒരു ആദരം. അതായത് കപ്പൽ മുങ്ങുമ്പോൾ കിടക്കയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന പ്രായമായ ദമ്പതികൾ, അവർ ടൈറ്റാനിക്കിൽ മരിച്ച യഥാർത്ഥ വ്യക്തികൾ തന്നെയായിരുന്നു. അപ്പോ റോസിനെ ബോട്ടിൽ കയറാൻ വഴിമാറി കൊടുത്തത് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചവരാണല്ലേ. അതുപോലെ ആളുകൾ പേടിച്ചോടുമ്പോൾ അവസാന നിമിഷം വരെ ശാന്തരായിട്ട് സംഗീതം വായിച്ച വയലിനിസ്റ്റുകളും ചെറിയ യഥാർത്ഥ ഒരു ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ലിയാനാർഡോ കേറ്റ് കോംബോ എന്ന് പറയുകയാണെങ്കിൽ, ജാക്കായി ലിയാനാർഡോയെയും റോസായിട്ട് കേറ്റ് വിൻസെലറ്റിനെയും അല്ലാതെ മറ്റാരെയും ആ ഒരു കഥാപാത്രങ്ങൾ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ലേ. ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡികളിൽ ഒന്ന് തന്നെയാണിത്. അപ്പോൾ കേട്ട് കേട്ട് വീണ്ടും ആ ഒരു സിനിമ ഒന്നുകൂടി കാണാനായിട്ട് നിങ്ങൾക്ക് കൊതിയാകുന്നുണ്ടോ? അപ്പോൾ എന്നാലും നമുക്ക് ഇനി ടൈറ്റാനിക് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുന്ന ആ ഒരു ഐക്കോണിക് പാട്ട്, ആ ഒരു പാട്ട് തന്നെയായാലോ യെസ് സെല്ലൗട്ടിലേക്ക് ആ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. കേട്ട് കൂടാം.

0: celluloid.
1: How my heart will go on. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും തരാൻ കഴിയില്ലാലേ. അങ്ങനെ നമ്മുടെ സെലല്ലാവിന്റെ ടൈറ്റാനിക് സ്പെഷ്യൽ എപ്പിസോഡിന്റെ എൻഡിലേക്ക് അങ്ങ് എത്താൻ പോവാണ് കേട്ടോ. നമ്മളിന്ന് ജെയിംസ് കാമറൂണിന്റെ മഹത്തായ സൃഷ്ടിയുടെ കഥയും സിനിമയ്ക്ക് പിന്നിലുള്ള ഹാർഡ് വർക്കും ആരും അറിയാത്ത കുട്ടികുട്ടി രസകരമായ ഫാക്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, ടൈറ്റാനിക് സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച അല്ലെങ്കിൽ മനസ്സിനെ തൊട്ട ആ നിമിഷം ഏതായിരുന്നു? ആ നിമിഷം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോ ആ സിനിമ പോയി കാണണം കേട്ടോ. സിനിമ കണ്ടതിന് ശേഷം എന്തായാലും എന്നോട് ആ ഒരു കാര്യം പറയണം. അഹല്യ എഫ് എമ്മിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാ മതി. അഹല്യ എഫ് എം 90.4 ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡി. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് പതിയെ പതിയെ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീണ്ടും ഞാൻ ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് പുതിയ പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഞാൻ ദി സെല്ലാർഡിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് ആർജെ ആയിന്യ സൈനിങ് ഓഫ്. കീപ് ലിസണിങ് ടു റേഡിയോ അഹല്യ FM 90.4, ഓൾവേസ് ട്യൂൺ ഫോർ ഗുഡ് മ്യൂസിക്.

0: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 3rd edition.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് എന്നൊരു പാട്ടില്ലേ, ഈ പാട്ടിലെ ഡേഞ്ചറസ് എന്ന ആ ഒരു വാക്കിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേയധികം സ്ഥലങ്ങളുണ്ട് നമുക്ക് ചുറ്റും. ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള കാലിഡോസ്കോപ്പിന്റെ ഈ ഒരു മോർണിംഗ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. യാത്രകൾ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു ഫീലാണ്, പക്ഷേ ഡേഞ്ചറസ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകിച്ച് മൈക്കിൾ ജാക്സന്റെ ഡേഞ്ചറസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ അതിൽ ഈ ഡേഞ്ചറസ് എന്ന വാക്ക് കേൾക്കുമ്പോഴത്തേക്കും ഡേഞ്ചർ അല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പല ആളുകൾക്കും യാത്ര എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ഫ്രീഡം ആണ് അല്ലേ. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നൊരു ദിവസം ബാഗും തൂക്കി ഇറങ്ങുന്ന ആളുകളുണ്ട്. റൂട്ട് മാറ്റി പിടിക്കുക, തോന്നുമ്പോൾ ഇറങ്ങി കട്ടൻ ചായ കുടിക്കുക, തോന്നുന്ന നാട്ടിൽ പോയി അവിടുത്തെ ആൾക്കാരുടെ കൂടെ വർത്തമാനം പറഞ്ഞു തീർക്കുക. ആഹാ, വാട്ട് എ ലൈഫ്! സ്റ്റോറി അവിടെ തീർന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂഗോളത്തിലെ എല്ലാ സ്ഥലത്തും ചെന്ന് ഇതുപോലെ ഞാൻ ഫ്രീ ആണ്, എനിക്ക് നാട്ടുകാരോടൊക്കെ വർത്തമാനം പറയണം, പുതിയ കമ്പനിക്കാരെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് പോവാനായിട്ട് പറ്റില്ല. ഭൂഗോളത്തിലെ എല്ലാ സ്ഥലത്തും അത് പറ്റൂല. ഈ ഉലകത്തിൽ അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാൽ അടിതെറ്റുന്ന ചില ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാലിഡോസ്കോപ്പിൽ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എൻ്റെ ചോദ്യം ഇതാണ് കേട്ടോ. സ്വതന്ത്രമായി എവിടെയും നടക്കാം എന്ന് കരുതുന്ന സഞ്ചാരികൾക്ക് പൂട്ടിടുന്ന നിഗൂഢമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് അഹലിയ FM 90.4 ഇൻസ്റ്റഗ്രാം ഹാൻഡിലേക്ക് ഒരു മെസ്സേജ് അയക്കും, ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്ന്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഭൂമിയിലെ നോ ഫ്രീഡം യാത്രാ സ്ഥലങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച്. ആ ലിസ്റ്റില് ഫസ്റ്റ് റാങ്കിലുള്ള ആൾ ആരാണെന്നറിയോ? ഒരു വില്ലൻ രാജ്യം ഏതാണെന്നറിയോ? വേറെ ആരുമല്ല, ദി വൺ ആൻഡ് ഓൺലി നോർത്ത് കൊറിയ. ഉത്തര കൊറിയയെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രീഡം ബാഗിൽ വെച്ച് പൂട്ടിക്കോണം, എനിക്ക് വണ്ടി വാടകയ്ക്കെടുത്ത് റൈഡ് പോകണം, അവിടെയുള്ള ആളുകളോട് വർത്തമാനം പറഞ്ഞു ചില്ല് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സംഗതി കട്ടപ്പുകയാവും. കാരണം ഉത്തര കൊറിയ അത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി വാടകയ്ക്കെടുത്ത് ചുറ്റിക്കറങ്ങാനുള്ള പെർമിഷൻ

ഇൻഫർമേഷൻ അവിടെ കിട്ടില്ല. വഴിയിൽ കാണുന്ന നാട്ടുകാരായിട്ട് സൊറ പറഞ്ഞിരിക്കാൻ പറ്റൂല. പിന്നെ എങ്ങനെയാണ് അവിടെ പോയി കാണുക എന്ന് ചോദിച്ചാലേ, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ചില ടൂർ ഏജൻസികളുണ്ട്, അതുവഴി മാത്രമേ ഉത്തര കൊറിയയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. സർക്കാരിന്റെ രണ്ട് ഒഫീഷ്യൽ ഗൈഡുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും യാത്ര തുടങ്ങിയത് മുതൽ തിരികെ നിങ്ങൾ വിമാനം കയറുന്നത് വരെ. അപ്പൊ അവര് വരയ്ക്കുന്ന വരയിലൂടെ മാത്രം നടക്കുക, അവര് കാണിച്ചു തരുന്ന വഴിയിലൂടെ മാത്രം പോവുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ അല്ല, അവര് വരയ്ക്കുന്ന വഴിയിലൂടെ വേണം നമ്മൾ പോയിട്ട് ഉത്തര കൊറിയ കാണാനായിട്ട്. അപ്പോ അത്തരത്തിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയുണ്ട് എന്റെ ലിസ്റ്റിൽ. നമുക്ക് കേൾക്കാം കലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ വരില്ല. എനിക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉള്ള നല്ല ചിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് ഇഷ്ടം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോവാൻ പറ്റാത്ത സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ കാര്യം കേട്ട് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോപ്പിലേക്ക് വണ്ടി വിട്ടാലോ. നോർത്ത് കൊറിയൻ കടുപ്പത്തിൽ നിന്ന് മാറി ഇനി നമ്മൾ പോകുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കാണ്. സുന്ദരമായ മനോഹരമായ ഭൂട്ടാൻ. ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അവിടെയുള്ള സന്യാസിമാരുടെ മുഖം, അങ്ങനെ വളരെ ശാന്തവും സമാധാനമായിട്ടുള്ള കാര്യമൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആഹാ, കേൾക്കുമ്പോൾ തന്നെ ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സമാധാനം ഉണ്ട് അല്ലേ. പക്ഷെ അവിടെയും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. തങ്ങളുടെ പാരമ്പര്യം സംസ്കാരമൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഭൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്, ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസി. എൻ്റെ അമ്മേ, ഇത്ര ഗംഭീരമായിട്ടുള്ള ടൂറിസം പോളിസിയൊക്കെ ഭൂട്ടാൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൂറിസം പോളിസി കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകണോ വേണ്ടയോ നിന്ന് നമ്മളൊന്നുകൂടെ വീണ്ടും വീണ്ടും ആലോചിക്കും. ഹൈ വാല്യൂ ലോ വോളിയം, മറക്കണ്ട ഈ സംഭവം. ഒരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പൊ പറഞ്ഞു വന്നത് ഭൂട്ടാനിലെ ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസിയെ കുറിച്ചാണ്. അതായത് ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ വന്ന് നാട് വൃത്തികേടാക്കണ്ട, കുറച്ചു പേര് വന്നാൽ മതി എന്ന് മാന്യമായി വന്ന് കണ്ടുപൊക്കോണം എന്ന് പറയുന്ന സംഭവമാണ് ഈ ഹൈ വാല്യൂ ലോ വോളിയം ടൂറിസം പോളിസി. ഇങ്ങനെ ഒരു പോളിസി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഭൂട്ടാനിൽ ചെന്ന് തോന്നിയ പോലെയൊന്നും ചുറ്റിക്കറങ്ങാൻ നമുക്ക് പറ്റില്ല. വിനോദസഞ്ചാരികളൊക്കെ ഭൂട്ടാനിൽ നടക്കണമെങ്കിൽ കനത്ത തുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സുസ്ഥിര വികസന ഫീസായിട്ട് നൽകണം. കൂട്ടത്തിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൈഡ് ഉണ്ടാവണം. അടുത്തിടെ ചെറിയ ചില ഇളവുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പ്രകൃതിയെ തൊട്ട് കളിച്ചാൽ ഭൂട്ടാൻ കട്ട സ്ട്രിക്റ്റ് ആണ്. നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസൊക്കെ കൊടുക്കേണ്ടി വരും. പ്രകൃതിയെ സംരക്ഷിക്കാൻ ഇങ്ങനെ ഒരു റോക്ക് സോളിഡ് റൂൾ വെച്ച ഭൂട്ടാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതാണോ നമ്മൾ ഈ പറയുന്ന യഥാർത്ഥത്തിലുള്ള ഇക്കോ ഫ്രണ്ട്ലി വൈബ്?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉത്തര കൊറിയക്കാരുടെ കമാൻഡും ഭൂട്ടാനിലെ മലനിരകളൊക്കെ താണ്ടി നമ്മളിതാ വണ്ടി അടുത്ത ലെവലിലേക്ക് തിരിക്കുകയാണ്. ഇത്തവണ കളി കുറച്ച് വ്യത്യാസമാണ്. ചില്ലിംഗ് കോൾഡാണ് ഈ സ്ഥലത്ത്. മഞ്ഞു മൂടിയ ഭൂമിയുടെ അറ്റത്തുള്ള ഒരു പ്രപഞ്ച വിസ്മയം അന്റാർട്ടിക്ക. നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളെ പോലെ ബാക്ക് പാക്കും തൂക്കി പോയി ചില്ല് ചെയ്യാൻ അവിടെ ഹോട്ടൽസ് ഇല്ല, പബ്ലിക് ട്രാഫിക് ഇല്ല, ടൂറിസ്റ്റ് റിസോർട്ടുകളില്ല. പകരം ജീവൻ വരെ ഡേഞ്ചറസ് സോണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഗോയിങ് ടു അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. ഇന്റർനാഷണൽ പരിസ്ഥിതി നിയമങ്ങളുടെ കടുത്ത കൺട്രോളിലാണ് അവിടുത്തെ ട്രിപ്പുകൾ വരുന്നത്. തോന്നുന്ന പോലെ പോയി ഇറങ്ങാൻ പറ്റില്ല. പെർമിഷനുള്ള അംഗീകൃത എക്സ്പെഡിഷൻ ക്രൂസുകളുണ്ട്. അത് ത്രൂ മാത്രം നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയുള്ള ഒരു പുൽക്കൊടിക്ക് പോലും കേടുപാട് വരുത്താത്ത വിധത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ അന്റാർട്ടിക്കയിൽ പോയാൽ പാലിക്കണം. പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ പ്രകൃതിയുടെ ഈ ഒരു വൈൽഡ് ഭംഗി നേരിട്ട് കാണണമെങ്കിൽ ഇതുപോലെ കുറേ നിയന്ത്രണങ്ങളുടെ കടമ്പ കടന്നേ പോകാൻ പറ്റൂ. അപ്പോൾ ബാഗും എടുത്ത് അന്റാർട്ടിക്ക പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് വട്ടം ചിന്തിക്കും.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കൺട്രോൾഡ് ആയിട്ടുള്ള ട്രിപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലിഡോസ്കോപ്പിൽ. യാത്രകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷവും ഫ്രീഡവും ചില്ലിങ്ങും ഒക്കെ തരുന്നതാണ്. പക്ഷെ അങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റാത്ത ചില ഡേഞ്ചറസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് നമ്മുടെ ലോകത്ത്. അതേക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ ആരും അത്ര പെട്ടെന്ന് കടന്നു ചെല്ലാത്ത ഒരു അജ്ഞാത നാടിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തുർക്ക്മെനിസ്ഥാൻ എന്നാണ് ഈ നാടിന്റെ പേര്. ഞാൻ എന്നാൽ നാളെ തന്നെ ഒരു വിസ അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോവാ എന്ന് കരുതിയാൽ പണിവാളും. കാരണം തുർക്ക്മെനിസ്ഥാൻ വിസ തരാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ടൂർ ഏജൻസിയുടെ ഒഫീഷ്യൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വിസയുടെ കാര്യം ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ, ലോകത്ത് വിറങ്ങ് കാണാത്ത മാർബിൾ വാസ്തുവിദ്യ, വിചിത്രമായിട്ടുള്ള കുറെ വെറൈറ്റി സിറ്റീസ് ഒക്കെ കാണണമെങ്കിൽ കനത്തൊരു എന്താ പറയുക ഒരു വാച്ച് ഉണ്ടാവും. ചില സയൻസ് ഫിക്ഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കത്തിയെരിയുന്ന സിറ്റീസൊക്കെ ഇല്ലേ, അതായത് ഈ ഗർത്തങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ, നരകത്തിൻ്റെ കവാടം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. സ്ട്രിക്റ്റ് ഗവൺമെന്റ് മോണിറ്ററിങ്ങിലാണ് ഇവിടെ ആളുകൾ വരുന്നതും ഇതൊക്കെ കാണുന്നതും. ഇതൊക്കെയോ പുരാതന കാലത്ത് ഏതോ ഗ്രഹത്തിലേക്ക് പോയ ഫീലാണ് തുർക്ക്മെനിസ്ഥാനിൽ പോകുമ്പോൾ കിട്ടുക. പക്ഷെ അടിമുടി അവരുടെ ഒരു നിയന്ത്രണത്തിലായിരിക്കും, അവരുടെ ഒരു കൺവട്ടത്തായിരിക്കും നമ്മൾ കാഴ്ചകൾ കണ്ട് നടക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡേഞ്ചറസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അതേക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ വിത്ത് മീ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സ്വാൽബാർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾ ആ സ്ഥലം കേട്ടിട്ടുണ്ടോ? പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ നിയമപരമായിട്ടുള്ള തടസ്സങ്ങളൊന്നുമില്ല. ബട്ട് ആക്ച്വലി സ്പീക്കിംഗ് അതിന്റെ കഥ അങ്ങനെയല്ല. ഇവിടുത്തെ മെയിൻ വില്ലൻ സർക്കാരോ പോലീസോ ഒന്നുമല്ല, പ്രകൃതിയും പോളാർ ബെയേഴ്സും ആണ്. ഇപ്പൊ പോളാർ ബെയേഴ്സ് കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്വാൽബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. മനുഷ്യരെക്കാൾ കൂടുതൽ ഈ ധ്രുവ കരടികളിൽ ജീവിക്കുന്ന മണ്ണാണ്. അപ്പോൾ അവിടെ ജനവാസ മേഖല വിട്ട് പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ തോക്കോ അല്ലെങ്കിൽ മറ്റ് നമ്മൾ സ്വയം പ്രതിരോധ ആയുധങ്ങളോ കയ്യിലില്ലാതെ പുറത്തിറങ്ങാൻ പറ്റൂല. അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒറ്റയ്ക്ക് റൂട്ടില്ലാത്ത വഴിയിലൂടെ ട്രക്കിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊരു വരെ ഉണ്ടാവോ ശശിയെ എന്ന് ദൈവത്തിന് മാത്രം അറിയുള്ളൂ. ഡേഞ്ചറസ് ലെവൽ മാക്സിമം ആണ് അവിടെ. ചുരുക്കത്തിൽ നിയമം കൊണ്ടല്ല, സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യേണ്ടി വരുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് സ്വാൽബാർഡ്. ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അധികം ആരും പോവാത്തൊരു സ്ഥലം കൂടിയാണ് സ്വാൽബാർഡ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്ത് ഇതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ കാലിഡോസ്കോപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തൊരു പാട്ടിന്റെ സമയമാണ്. ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെയുണ്ട് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഉത്തര കൊറിയൻ കമാൻഡുകൾ മുതൽ അന്റാർട്ടിക്കയിലെ തണുപ്പും സ്വാൽബാർഡിലെ പോളാർ ബെയർ ഭീഷണിയും വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ലോകത്തെ എത്ര എത്ര സ്ഥലങ്ങളാണ് ഇതുപോലെ ആളുകൾക്ക് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും സ്ട്രിക്റ്റ് റൂൾസ് കാരണം, അല്ലെങ്കിൽ അവിടുത്തെ ചില പ്രശ്നങ്ങൾ കാരണം, അവിടുത്തെ ചില എൻവയോൺമെന്റ് സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാരണം പല ആളുകൾക്കും പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പേടിച്ച് പോവാതിരിക്കുന്ന കുറേ സ്ഥലങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് കലഡോസ്കോപ്പിലൂടെ. ഇതിൽ ഏത് നോ ഫ്രീഡം സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് പോയി സാഹസികത കാണിക്കാൻ തോന്നിയത്? എനിക്ക് ഈ സ്വാൽബാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പോവാൻ പോയാൽ കൊള്ളാൻ തോന്നി. പിന്നെ ഉത്തര കൊറിയയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉത്തര കൊറിയയിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയാൽ കൊള്ളാന്നൊക്കെ തോന്നി. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടാമതൊന്നുകൂടെ ആലോചിക്കുമ്പോൾ പോണോ അല്ലെങ്കിൽ വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു കളയും. അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ കലഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ ചെറിയൊരു സ്ഥലം എങ്ങനെ പണമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച വഴിയാണ് മുല്ലപ്പൂ കൃഷി. ഓണക്കാലത്തും കല്യാണ സീസണുകളിലും കിലോയ്ക്ക് 1000 മുകളിൽ വരെ വില വരുന്ന മുല്ലപ്പൂവിന് വിപണിയിൽ എപ്പോഴും വൺ ഡിമാൻഡ് തന്നെയാണ്. ഇപ്പോൾ മുല്ലക്കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ ചെലവ് കൂടുമോ? മുല്ലക്കൃഷി എങ്ങനെയാണ് ചെയ്യുക? ഏതൊക്കെ ലാഭകരമായ ഇനങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്? മുല്ലച്ചെടികൾ എപ്പോഴാണ് പൂക്കുക? അവയ്ക്ക് നൽകേണ്ട ശാസ്ത്രീയമായ പരിചരണ രീതികൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇത് വിപണിയിൽ എത്തിച്ച് മികച്ച വരുമാനം നേടാം എന്നിവയെക്കുറിച്ചെല്ലാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ വളരെ വിശദമായി സംസാരിക്കാം. നമസ്കാരം, അഹ്ലിയ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ നാട്ടില് ദിവസേന വരുമാനം തരുന്ന ചുരുക്കം ചില വിളകളിൽ ഒന്നാണ് മുല്ലപ്പൂവ്. വലിയ തോതിൽ തോട്ടം നിർമ്മിച്ച് കൃഷി ചെയ്യാൻ സാധിക്കാത്തവർക്ക് പോലും സ്വന്തം വീടിന്റെ മുറ്റത്തോ ബാൽക്കണിയിലോ ടെറസിലോ ഗ്രോ ബാഗുകൾ ഉപയോഗിച്ച് മുല്ല വളരെ വിജയകരമായിട്ട് വളർത്താം. വീട്ടിലെ മറ്റു ജോലികൾക്കൊപ്പം തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒന്നാണ് ഇത്. പൂക്കൾ വിൽക്കുന്നതിലൂടെ ദിവസേന കയ്യിൽ പണം കിട്ടുമെന്നത് വീട്ടമ്മമാർക്ക് വലിയൊരു സാമ്പത്തിക സഹായം നൽകും. ഉത്സവകാലങ്ങളിലും വിവാഹ സീസണുകളിലും മുല്ലപ്പൂവിന്റെ വില കുതിച്ചുയരാറുണ്ട്. വിപണിയിൽ മറ്റ് പച്ചക്കറികളെ പോലെ പെട്ടെന്ന് വിലയിടിവുണ്ടാകാത്ത ഒരു ഉൽപ്പന്നമാണ് മുല്ലപ്പൂവ് എന്നതും ഇതിന്റെ വലിയൊരു അനുകൂല ഘടകമാണ്. വീട്ടിൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനൊപ്പം തന്നെ മുല്ലയുടെ കമ്പുകൾ മുറിച്ചു നട്ട് പുതിയ തൈകൾ നിർമ്മിച്ച് വിൽക്കുന്നതിലൂടെയും കർഷകർക്ക് മറ്റൊരു അധിക വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. കുറഞ്ഞ സ്ഥലത്തു നിന്നും പരമാവധി ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുമുറ്റത്തെ മുല്ലക്കൃഷി ഒരു മികച്ച തുടക്കമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. മുല്ലപ്പൂ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രാരംഭ ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ദാസന്റെയും വിജയന്റെ ദുബായ്
1: CID എസ്കേപ്പ്.
2: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
3: ഏതൊരു കൃഷിയും തുടങ്ങുന്ന സമയത്ത് കർഷകരെ അലട്ടുന്ന പ്രധാന ചോദ്യമാണ് ചിലവ് കൂടുമോ എന്നത്. മുല്ലക്കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് പ്രാരംഭ ഇൻസ്റ്റലേഷൻ ചെലവ് വളരെ കുറവാണ് എന്നതാണ്. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. സ്വന്തമായി പറമ്പുണ്ട് എങ്കിൽ മണ്ണൊരുക്കുന്നതിനും തൈകൾ വാങ്ങുന്നതിനും മാത്രമേ തുടക്കത്തിൽ പണം ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഗുണമേന്മയുള്ള ഒരു മുല്ലത്തൈക്ക് നഴ്സറികളിൽ വെറും 20 രൂപ മുതൽ 40 രൂപ വരെ മാത്രമേ വില വരുന്നുള്ളൂ. ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗും പോട്ടിംഗ് മിശ്രിതവും വാങ്ങാനായിട്ട്

ചെറിയൊരു തുക അധികം വേണ്ടിവരും. എന്നാൽ ഇതൊരു ഏകദിന വിളയൊന്നുമല്ല, മറിച്ച് ഒരിക്കൽ നട്ടുകഴിഞ്ഞാൽ 10-15 വർഷം വരെ തുടർച്ചയായിട്ട് ആദായം തരുന്ന ദീർഘകാല നിക്ഷേപമാണ്. രാസവളങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വീട്ടിലെ അടുക്കള മാലിന്യങ്ങളും ചാണകപ്പൊടിയും മാത്രം ഉപയോഗിച്ചാൽ വളത്തിനായുള്ള ചെലവ് പൂജ്യമാക്കാം. കുറഞ്ഞ പരിചരണവും കുറഞ്ഞ തൊഴിലാളി കൂലിയും മാത്രമുള്ളതിനാൽ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ഈ ഒരു സംരംഭം ധൈര്യമായിട്ട് തുടങ്ങാവുന്നതാണ്. മുല്ലക്കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലാഭകരമായിട്ടുള്ള വിവിധ മുല്ല ഇനങ്ങളെക്കുറിച്ച്, വെറൈറ്റീസിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ കൃത്യമായ മുല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കുടമുല്ല അഥവാ ചെട്ടിമുല്ലയാണ്. കട്ടിയുള്ള ഇതളുകളും നല്ല വലുപ്പവുമുള്ള ഈ പൂക്കൾക്ക് വിപണിയിൽ മാല കെട്ടാനായിട്ട് വലിയ ആവശ്യക്കാരുണ്ട്. കർഷകർക്ക് ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന മറ്റൊരു മികച്ച ഇനമാണ് രാമനാഥപുരം മുല്ല, ഗുണ്ടുമല്ലി എന്നൊക്കെ പറയും. തമിഴ്നാട്ടിൽ നിന്നും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന ഈ ഇനം കഠിനമായ വെയിലിനെ പ്രതിരോധിക്കാനും ഒപ്പം കൊലകൊലയായി പൂവിടാനും ശേഷിയുള്ള ഒന്നാണ്. കേരളത്തിലെ കാലാവസ്ഥയിലും ഇത് നന്നായിട്ട് വളരും. ഇത് കൂടാതെ വള്ളി പോലെ പടർന്നു വളരുന്നതും നീളമുള്ള കമ്പുകളുള്ളതുമായ പിച്ചകമുല്ല, നേർത്ത ഇതളുകളുള്ള കുരുത്തിമുല്ല എന്നിവയും തിരഞ്ഞെടുക്കാം. മാലകൾക്കും പൂച്ചെണ്ടുകൾക്കും ആവശ്യാനുസരണം ഇവ വിപണിയിൽ വിറ്റഴിക്കുകയും ചെയ്യാം. തുടക്കക്കാർ കുടമുല്ലയോ ഗുണ്ടുമല്ലിയോ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ ലാഭകരം. ഇനി മുല്ലച്ചെടികൾ എപ്പോഴാണ് പൂക്കുക എന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുല്ലത്തൈകൾ നട്ട് ഏകദേശം 5 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ അവ ചെറിയ രീതിയിൽ പൂവിട്ട് തുടങ്ങും. എന്നാൽ 1 വർഷം പ്രായമാകുന്നതോടെയാണ് ചെടികൾ അതിൻ്റെ പൂർണ്ണമായ ഉൽപ്പാദന ശേഷിയിലേക്ക് എത്തിച്ചേരുന്നത്. 3 മാസം മുതൽ 9 മാസം വരെയുള്ള കാലയളവിലാണ് മുല്ല ഏറ്റവും കൂടുതൽ പൂത്തുലയുന്നത്. കടുത്ത വേനൽക്കാലത്താണ് മുല്ലപ്പൂക്കൾ വൻതോതിൽ ഉണ്ടാവുക. കഠിനമായ സൂര്യപ്രകാശം ലഭിക്കുന്നതനുസരിച്ച് പൂമുട്ടികളുടെ എണ്ണം വർദ്ധിക്കും. എന്നാൽ കനത്ത മഴക്കാലമാകുന്നതോടെ പൂക്കളുടെ ഉൽപ്പാദനം സ്വാഭാവികമായിട്ട് കുറയാറുണ്ട്. ഈ സമയങ്ങളിൽ വിപണിയിൽ പൂക്കൾക്ക് വില വളരെ കൂടുകയും ചെയ്യും. പൂ വിളവെടുക്കുന്ന സമയത്ത് പുലർച്ചെ 5 മണിക്കും 7 മണിക്കും ഇടയിൽ പറിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിടരുന്നതിന് തൊട്ട് മുമ്പുള്ള കട്ടിയായ വെളുത്ത മുട്ടകളാണ് പറിച്ചെടുക്കേണ്ടത്. വൈകി പറിച്ചു കഴിഞ്ഞാൽ പൂക്കൾ വിടർന്നു പോവുകയും വിപണിയിൽ ഇതിന്റെ ആയുസ്സും വിലയും കുറയുകയും ചെയ്യും. ഇനി നടീൽ രീതിയും അതുപോലെ തന്നെ അടിവളമായിട്ട് എന്തൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മുല്ലപ്പൂ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നടീൽ രീതിയെക്കുറിച്ചും അടിവളത്തെക്കുറിച്ചും പറയാം. മുല്ല നടാനായിട്ട് അര മീറ്റർ ആഴത്തിലും വീതിയിലുമുള്ള കുഴികൾ എടുക്കണം. കുഴികൾ തമ്മിൽ കുറഞ്ഞത് 4 മുതൽ 5 അടി അകലം പാലിക്കുന്നത് ചെടികൾ പടർന്ന് വളരുമ്പോൾ വായുസഞ്ചാരം ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ വലിയ വലുപ്പമുള്ള ബാഗുകൾ തിരഞ്ഞെടുക്കുക. കുഴി നിറയ്ക്കാനായിട്ട് ഉപരിതലത്തിലെ മണ്ണ്, മണൽ, ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ ചേർക്കുക. മണ്ണിലെ വേരഴികൾ രോഗം തടയാനായിട്ട് 50 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അല്പം ട്രൈക്കോഡെർമയും ഈ മിശ്രിതത്തിൽ ചേർക്കുന്നത് ചെടിയുടെ ആദ്യകാല വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. തൈകൾ നട്ടതിന് ശേഷം ചുവട്ടിൽ മണ്ണ് നന്നായിട്ട് അമർത്തി കൊടുക്കണം. ആദ്യത്തെ 2 ആഴ്ച ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് കടുത്ത വെയിൽ അടിക്കാതിരിക്കാനായിട്ട് നേരിയ തണൽ നൽകുന്നതും ദിവസവും രാവിലെയും വൈകുന്നേരവും നനയ്ക്കുന്നതും തൈകൾ പിടിച്ചു കിട്ടാനായിട്ട് സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മുല്ലപ്പൂ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ഡെയിലിയുള്ള പരിചരണം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മുല്ലയ്ക്ക് നന്നായിട്ട് പൂവിടാൻ 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമാണ്. അതിനാൽ തണലുള്ള സ്ഥലങ്ങളിൽ മുല്ല ഒരിക്കലും നനരുത്. വേനൽക്കാലത്ത് ദിവസവും കൃത്യമായി നനയ്ക്കേണ്ടത് പൂമുട്ടുകൾ കൊഴിയാതിരിക്കാനായിട്ട് അനിവാര്യമാണ്. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് അനുവദിക്കരുത്. കർഷകർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ പുളിപ്പിച്ചത്. ആഴ്ചയിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നത്. ഇത് നൈട്രജന്റെ അളവ് കൂട്ടി ധാരാളം പുതിയ തളിരിലകളും പൂമുട്ടുകളും ഉണ്ടാകാനായിട്ട് കാരണമാകും. കൂടാതെ ഫിഷ് അമിനോ ആസിഡും സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുല്ലച്ചെടികളെ ബാധിക്കുന്ന പ്രധാന വില്ലനാണ് ഇല തിന്നുന്ന പുഴുക്കളും മുട്ടുതുറപ്പൻ പുഴുക്കളും. ഇവയെ പ്രതിരോധിക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുന്നത് മൺസൂൺ കാലത്ത് കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. ഇനി പ്രൂണിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മുല്ലക്കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക പ്രക്രിയയാണ് കമ്പുകോത. മുല്ലപ്പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്നത് പുതുതായി വരുന്ന തളിർപ്പുകളിലാണ്. അതുകൊണ്ട് പഴയ കമ്പുകൾ കൃത്യസമയത്ത് മുറിച്ചു മാറ്റിയാൽ മാത്രമേ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. സാധാരണയായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മുല്ലച്ചെടികൾ കട്ടിംഗ് നടത്തേണ്ടത്. ചെടിയുടെ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ പഴയ കമ്പുകൾ പൂർണ്ണമായി മാറ്റണം. നിലത്ത് നിന്നും ഏകദേശം 1.5 ഉയരത്തിൽ വെച്ച് പ്രധാന കമ്പുകൾ മുറിച്ചു മാറ്റാം. കമ്പ് കോതിയ ശേഷം ഇലകൾ മുഴുവൻ നുള്ളിക്കളയുന്നതും നല്ലതായിരിക്കും. കമ്പ് കോതിയ ഉടൻ തന്നെ ചുവട്ടിലെ മണ്ണ് കിളച്ചിളക്കി ചാണകപ്പൊടിയും അല്പം എല്ലുപൊടിയും ചേർത്ത് നന്നായിട്ട് നനയ്ക്കുക. ജനുവരി അവസാനത്തോടുകൂടി പുതിയ തളിരിലകൾ വരികയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളോടെ ചെടി നിറയെ വൻതോതിൽ പൂമുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഈ മുല്ലപ്പൂക്കൾ, വിളവെടുക്കുന്ന മുല്ലപ്പൂക്കൾ എങ്ങനെ വിൽക്കാം, വിപണന സാധ്യതകൾ എന്തൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഉൽപ്പാദിപ്പിക്കുന്ന മുല്ലപ്പൂക്കൾ എങ്ങനെ വിൽക്കുമെന്നത് പലരുടെയും ആശങ്കയാണ്. എന്നാൽ മുല്ലപ്പൂവിന് വിപണി കണ്ടെത്താനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങളുടെ പ്രദേശത്തുള്ള അടുത്തുള്ള പൂക്കടകളുമായോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, പള്ളികൾ എന്നിവയ്ക്ക് മുന്നിലുള്ള ചെറിയ കടക്കാരുമായോ മുൻകൂട്ടി കരാറിലേർപ്പെടാം. പൂക്കൾ മുട്ടകളായി തന്നെ കിലോ കണക്കിന് നേരിട്ട് വിൽക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതല്ല എങ്കിൽ വീട്ടമ്മമാർക്ക് വൈകുന്നേരങ്ങളിൽ ഈ പൂക്കൾ മനോഹരമായി മാലകളായി കോർത്തും വിൽക്കാം. മാലകളാക്കി മാറ്റുമ്പോൾ പൂക്കളുടെ മൂല്യം വർദ്ധിക്കുകയും ഇരട്ടി ലാഭം നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അടുത്തുള്ള വീടുകളിലെ കല്യാണ ആവശ്യങ്ങൾക്കും ബ്യൂട്ടി പാർലറുകളിലേക്കും നേരിട്ട് ഓർഡറുകൾ എടുക്കാവുന്നതാണ്. കൃത്യമായ ഗുണനിലവാരവും സമയനിഷ്ഠയും പാലിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുല്ലക്കൃഷിയിലൂടെ സാധിക്കും. വലിയ സാമ്പത്തിക നിക്ഷേപം ഇല്ലാതെ തന്നെ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നും മികച്ചൊരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് മുല്ലക്കൃഷി ഒരു സുവർണാവസരമാണ്. കൃത്യമായ ഇനം തിരഞ്ഞെടുപ്പും സമയബന്ധിതമായ കമ്പുകോതലും വഴി നിങ്ങളുടെ വീട്ടിലെ മുല്ലച്ചെടികളെ വൻ ലാഭം തരുന്ന ഒരു കാർഷിക സംരംഭമാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട്

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star BN ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
4: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
7: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, മഴ മഴ കൂട കൂട, മഴ വന്നാൽ ഇപ്പൊ പാട്ടാണ്. അതാണ് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം കേട്ടോ. ദേ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഞാൻ ഓടി ഒന്ന് പുറത്തേക്ക് ഒന്ന് പോയിട്ട് ഓടി വന്ന് ഇങ്ങനെ കയറിയതാണ് കേട്ടോ. പെരും മഴയാണ് ഗൈസ്, വൻ മഴ. മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയുണ്ട്, നല്ല കാറ്റുണ്ട്, മൊത്തത്തിൽ എന്താ പറയാ, ഇങ്ങനെ തണുത്ത് ഇങ്ങനെ നനഞ്ഞ് കുതിർത്ത് ഇങ്ങനെ വന്നിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വൈബ്. കുറേ ദിവസമായിട്ട് മഴയില്ലേ മഴയില്ലേ മഴയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മഴ അതിൻ്റേതായൊരു രീതിയിലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയില്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തൃശ്ശൂരുകാർ തണുപ്പ് എന്നല്ലാട്ട് പറയാം, തണവ് അങ്ങനെയും പറയാം. പക്ഷെ തണവ് എന്ന് പറഞ്ഞാൽ പലരും കളിയാക്കാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തണവിൽ നിന്ന് തണുപ്പിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് അതാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെയായി, നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്, നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല മടിയുണ്ട് കൂടെ. എന്താണെന്ന് അറിയില്ല, അതൊരു കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. മഴയും കട്ടിലും പൊതുപ്പും മടിയും, വാഹ് വാട്ട് അന്തസ്. യെസ്, പക്ഷേ മടി പിടിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുമോ? ഇല്ല അല്ലേ, മഴ ആണ് അതുകൊണ്ട് മടിയുണ്ട്, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു നടപടിയൊന്നുമല്ല. അതുകൊണ്ട് ദേ നമ്മൾ പതിയെ മടിയൊക്കെ മാറ്റിവെച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ സ്വയം എന്നോട് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു അത് നിങ്ങളോട് കൂടി അങ്ങ് പറഞ്ഞേക്കാന്ന്. അതെ, ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു ചെറിയൊരു ഒരു കുട്ടി മോട്ടിവേഷൻ ഒക്കെ തരണ്ടേ? ഇടയ്ക്ക് അങ്ങനൊക്കെ വേണം, പാട്ട് മാത്രം പോരാ, അല്ലെ, ഇടയ്ക്ക് ഇത്രയും മോട്ടിവേഷൻ കൂടി ഇരുന്നോട്ടെ. അതെ, ഞാനിന്ന് രാവിലെ എണീറ്റ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് അഭിരാമിയുടെ ഒരു കോള് വന്ന, ആയില്ല ഒരു കാര്യത്തിന് വേണ്ടി പോണ്ടേ നമുക്ക് വരുന്നോ എന്നൊക്കെ ചോദിച്ചൊരു കോള് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഒന്ന് മടിയൊക്കെ മാറ്റിവെച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ ചെയ്തപ്പോ ഇന്നത്തെ എന്റെ മോർണിംഗ് അടിപൊളി മോർണിംഗ് ആയിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ച കാര്യമാണ്, ഓക്കെ മടി ഉണ്ടെങ്കിൽ ആ മടിയെ മനഃപൂർവ്വം ഒന്ന് പുഷ് ചെയ്ത് മാറ്റിയിട്ട് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് കിട്ടും അല്ലേ. അതാണ് ഓക്കെ. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇന്ന് ഞാൻ ഓടി വന്നതാണ്. കുറച്ച് ദിവസമായി ഈ വഴി വന്നിട്ട് പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ട് കുറച്ച് ദിവസമായി എനിക്കറിയാം. അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഞാനിന്ന് ഓടി ഓടി ഓടി ഓടി വന്നത് കേട്ടോ. അപ്പൊ ദേ എങ്ങനെയാ, തുടങ്ങിയാലോ ഇൻസ്റ്റന്റ് പാട്ട്? ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പൊ വേഗം വേഗം വേഗം ദേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചോളൂ. വിളിക്കാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ്. നമ്പർ ഇതാണ്, 8281509000. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാം. അത് മാത്രമല്ല, നമ്മുടെ അഹല്യ FM 90.4 എന്നതാണ് ഇൻസ്റ്റഗ്രാം ID. ആ ഇൻസ്റ്റയിലും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ യൂത്ത് ഒക്കെ അല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ വയ്യ, ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും വയ്യ. ഞങ്ങൾ നോർമലി ഇൻസ്റ്റയിലാണ് ഞങ്ങൾ ഇങ്ങനെ DM ചെയ്യാറ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യെസ് വൈ നോട്ട്, നമുക്ക് ഇൻസ്റ്റയിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും എങ്ങനെയൊക്കെ പാട്ട് ചോദിച്ചാലും പാട്ട് ഞാൻ തരും, അതാണ് അപ്പടിയാണ് ആ കാര്യമുള്ളത്. അപ്പൊ വേഗം വേഗം വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കാം, ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നല്ല ഒരുപാട് പാട്ടുകൾ ഇന്ന് കേൾക്കാനായിട്ട് സാധിക്കും എന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. പ്രതീക്ഷ നോർമലി തെറ്റാറില്ല, ഇന്നും തെറ്റില്ല ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും മഴയൊക്കെയാണ്, നല്ല ക്ലൈമറ്റ് ഒക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നി പെട്ടെന്ന് നമ്മുടെ മഴത്തുള്ളികൾ തന്നെ കേട്ടാലൊന്നു. യെസ്, വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ എന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, MG Anand ആ വോയിസിൽ വന്ന ആ ഒരു പാട്ട്, ആ പാട്ട് കേൾക്കാനാണ് ഇന്നത്തെ എന്റെ ഒരു ഇഷ്ടം കേട്ടോ. അപ്പൊ ആ ഒരു ഇഷ്ടത്തോടുകൂടി, അതെ ആ പാട്ടോടുകൂടി നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റന്റ് പാട്ട്.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.

0: തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446 അലഫ് 26 തേർഡ് എഡിഷൻ.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ അങ്ങനത്തെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ആ ഒരു കോളർ നമുക്ക് എത്തിയിരിക്കുന്നത് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഞാൻ സുരേന്ദ്രൻ.
1: സുരേന്ദ്രൻ ചേട്ടനാണ്. സുരേന്ദ്രൻ ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാനതേ കുനിശ്ശേരി.
1: കുനിശ്ശേരിയിൽ നിന്നാണ്?
2: ഫസ്റ്റ്
1: ടൈം ആണ് വിളിക്കുന്നേ?
2: വിളിക്കുന്നത് അഹല്യ എഫ്എം എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്.
1: ആഹാ, എന്നിട്ട് ഇത്രയും സമയം എടുത്തൊന്ന് വിളിക്കാൻ അല്ലേ?
2: സമയം എടുത്തു ഇല്ല, ഇന്നലെ ഞാൻ ഒരു 1.5 മണിക്കൂർ മേനെ കിട്ടും.
1: അയ്യോടാ, കുഴപ്പമില്ല, ഇന്ന് കിട്ടിയില്ല.
2: ഇന്ന് കിട്ടി, സന്തോഷമായി.
1: സന്തോഷം, എനിക്കും സന്തോഷമായി. ഓക്കെ, അപ്പൊ ആ സന്തോഷത്തോടുകൂടി സുരേന്ദ്രൻ ചേട്ടാ പറഞ്ഞോളൂ, ഏത് പാട്ട് വേണം?
2: ഞാൻ എന്നും ലൈക്ക് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, മിറക്കൂട്ട് എന്ന് പറഞ്ഞ സിനിമയില് പൂമാനമേ
1: ചിത്രപാടമേ, മനോഹരമായ ഗാനാണ്.
2: മനോഹര, അതെ അതെ അതെ അതെ. ഞാൻ എന്നും അത് 1980s അല്ല 90s പാട്ടാണ്, എങ്കിലും ഇപ്പോഴും ഞാൻ ലൈക്ക് ചെയ്യുന്ന പാട്ടാണ്.
1: അതെ, ലൈക്ക് ചെയ്യുന്ന പാട്ടാണ്.
2: ഞാൻ എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്. ആകാശവാണിയിൽ കൂടെ ഞാൻ അത് ചോദിക്കാറുണ്ട്.
1: ആണല്ലേ? ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു പാട്ട് വെച്ചരാം കേട്ടോ.
2: ഓക്കെ ഓക്കെ,
1: ഓക്കെ ചേട്ടാ. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനൊക്കെ നോക്കുക. അപ്പോ നമ്മളെ വിളിച്ചത് സുരേന്ദ്രൻ ചേട്ടനായിരുന്നു. ആദ്യമായിട്ടാണ് വിളിക്കുന്നേ. ചോദിച്ചിരിക്കുന്ന പാട്ട് പൂമാനമേ ആണട്ടെ. ഈ ഒരു പാട്ട് മറ്റൊരാളുകൂടി എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പള്ളിയൂരിൽ നിന്ന് മാധവൻ ചേട്ടനും സെയിം സോങ് ആണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടു പേർക്കും വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒപ്പം തന്നെ മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്. തുടക്കം എന്ന സിനിമയിലെ പാട്ട്, നമ്മുടെ ലാലേട്ടന്റെ മകൾ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവിയാണ് തുടക്കം. അതിലെ പാട്ടാണ്. ആ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും റോക്സ് ആണ്. അപ്പൊ റോക്സിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജേ. ആ ഇല്ല, ഈ സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴുണ്ടല്ലോ, ബെസ്റ്റ് ഓഫ് ഒരു നല്ല ടൈം. എന്തിനു വേണ്ടിയിട്ട്? നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓണം വരുന്നു, ഓണത്തിന്റെ സമയമാകുമ്പോൾ ഓണക്കോടി എടുക്കണം. മൊത്തത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുന്ന സമയമാണല്ലേ. പണ്ടുണ്ടല്ലോ ഒരു ആഡ് ഉണ്ടായിരുന്നു, അതായത് മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മിയും. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എനിക്ക് തോന്നുന്നു. 90s കിഡ്സിന് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡായിരിക്കും അല്ലേ. ഞാനൊക്കെ പണ്ട് അത് കാണാൻ വേണ്ടി ഇങ്ങനെ ടിവിയുടെ മുൻപിൽ ഇരുന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോകുന്ന സമയത്തും ഈ ഒരു ആഡൊക്കെ കണ്ടതായിട്ട് ചെറിയ ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അതേ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്നറിയോ, ജയലക്ഷ്മിയിൽ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയമല്ലേ. അപ്പോൾ അതേ ഒട്ടും നിങ്ങൾ സമയം കളയേണ്ട, അല്ലെങ്കിൽ എവിടെ പോകും എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ജയലക്ഷ്മിയിൽ ഒത്തിരി ഓഫേഴ്സ് വന്നിട്ടുണ്ട്, അത് ചെറുതായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. എനിവേ, ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. യെസ്, അപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ ഡി നമുക്ക് അടുത്തൊരു കോളർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഹലോ, നമസ്കാരം. ഞാൻ ആനന്ദൻ തിലാനൂരാണ്.
2: നമസ്കാരം ആനന്ദൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ?
3: സുഖാണ്, നല്ല വിശേഷമാണ്, സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്. കൂടെ നിങ്ങളിൽ നിന്ന് ഒരു പാട്ടും കൂടി കിട്ടിയാൽ സൂപ്പർ.
2: പിന്നെന്താ, ഇപ്പൊ ഞാൻ തരാം. ഏത് പാട്ട് വേണം?
3: കിളിച്ചുണ്ടൻ മാവിൽ തണുപ്പുള്ള തണലിൽ തനിച്ചു വന്നിരിക്കുന്ന പെണ്ണെ.
2: റോമിയോ അല്ലേ?
3: വളരെ മനോഹരമായ ഒരു പാട്ട്.
2: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ ആ ഒരു സിനിമയിൽ ആ ഒരു പാട്ട് തന്നിരിക്കും കേട്ടോ.
3: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്നാലും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. അങ്ങനെ ചോദിച്ചിരിക്കുന്ന പാട്ട് ദിലീപേൻ്റെ മൂവിയാണ്, ദിലീപ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ മറ്റൊരു പാട്ട് ഓടി വരുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് ട്രാക്കാണ് കേട്ടോ, ഫ്രീക്ക്ഡ് ഔട്ട്, അതാണ് ആ ഒരു ട്രാക്കിൻ്റെ പേര്. അമിഷയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് വൈബ് സോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പാട്ടൊക്കെ കേൾക്കാം. ആ പാട്ടിന് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബ്രേക്കിൽ നിങ്ങൾക്ക് നല്ല നല്ല പാട്ടൊക്കെ വേഗം വേഗം വേഗം വേഗം ആലോചിക്കാം. അപ്പൊ എന്തായാലും പിന്നീട് വിളിക്കുന്ന നമ്പർ അറിയാലോ, 8281509000.

0: I'm seeing all these TikToks that you're making and everything you're posting online about the song apparently being yours, Fat Poppy, but it's actually mine.
1: 2026 new Kia Seros. Segment le ethum megacha family car. 5 star BN gap suraksha, low floor access, vishalamaya second row, rear ventilated seatukal, 80+ smart featuregal.
2: Ee odathinu swandhamaku oru pudhiya Kia Seros. Udan thottadutha Kia showroom sandarshikku.
3: Kia, movement that inspires.
4: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുനരാരംഭിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. പദ്ധതികൾ വൈകുന്നത് തടയാൻ സംസ്ഥാനത്ത് 5 പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി പെൻഷൻ ഇപ്പോൾ പരിഷ്കരിക്കില്ലെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് അഴിമതി തടയുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ച ലോക്സഭയിൽ പുനരാരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ച ബില്ലിലാണ് സഭയിൽ ചർച്ച നടക്കുന്നത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുമെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ഉണ്ടായെന്നാരോപിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 12 മണി വരെ നിർത്തിവച്ചു. 12 മണിക്ക് ശേഷം രാജ്യസഭയും ലോക്സഭയും വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ രാജ്യസഭ 2 മണി വരെ നിർത്തിവച്ചു. ലോക്സഭയിൽ നടപടികൾ തുടരുകയാണ്. രാവിലെ 11 ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ഗ്ലാസ്ഗോയിൽ 23rd കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡലുകൾ നേടിയ താരങ്ങളെ സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് സ്പീക്കർ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമം ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ചോദ്യോത്തരവേള അംഗങ്ങളുടേതാണെന്നും ഗവൺമെന്റിൽ നിന്ന് മറുപടി തേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിതെന്നും സ്പീക്കർ പറഞ്ഞു. ചില പ്രതിപക്ഷ അംഗങ്ങൾ ബോധപൂർവ്വം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുകയാണെന്നും അത് ശരിയായ നടപടിയല്ലെന്നും ഓം ബിർള വ്യക്തമാക്കി. ആസൂത്രിതമായ രീതിയിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് പാർലമെന്ററി പാരമ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജന്തർ മന്ദർ സമരത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷ ക്രമക്കേട് ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച ചർച്ചയ്ക്കിടെ കോൺഗ്രസ് അംഗങ്ങൾ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിക്കാതെ ബന്ധമില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉന്നയിച്ചതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. വിദ്യാർത്ഥികളുടെ ആശങ്കകളും ആവശ്യങ്ങളും പരിഗണിച്ചാണ് ഈ ഭേദഗതി കൊണ്ടുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബിൽ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയുടെ തീരുമാനം പരീക്ഷാ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിച്ചതായും കിരൺ റിജിജു വ്യക്തമാക്കി. പദ്ധതികൾ വൈകുന്നത് തടയാൻ സംസ്ഥാനത്ത് 5 പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആസ്തികൾ കൈകാര്യം ചെയ്യാൻ പുതിയ പോർട്ടൽ, പദ്ധതികളുടെ പുരോഗതി അറിയാൻ പ്രൊജക്ട് രജിസ്റ്റർ, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ആസ്തി രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി, നിക്ഷേപ അപേക്ഷകളിൽ തീരുമാനം ലളിതമാക്കൽ എന്നിവയാണ് 5 പദ്ധതികളെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട ഫണ്ടിന്റെ 1ാം ഘടു കൊടുക്കുന്നതിന് നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര തൊഴിൽ നിയമത്തിൽ തൊഴിലാളികൾ ആശങ്ക ഉന്നയിച്ച വകുപ്പുകളിൽ ചർച്ച നടത്തിയ ശേഷം കേരളത്തിൽ നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 600,000+ സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ഗവൺമെന്റ് സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ രണ്ടു മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ വകുപ്പിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം മെഗാ ട്രേഡ് ഫെയറുകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. ഓഗസ്റ്റ് 25 വരെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കും. മറ്റ് 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കെഎസ്ആർടിസി പെൻഷൻ ഇപ്പോൾ പരിഷ്കരിക്കില്ലെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. കൃത്യമായി പെൻഷൻ നൽകുന്നതിനാണ് നിലവിൽ മുൻഗണനയെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സർവീസുകൾ റദ്ദാക്കുന്നത് പ്രതിസന്ധിയല്ലെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. ആകെ 3,100 വണ്ടികളാണ് കെഎസ്ആർടിസിക്കുള്ളത്. ഒരു മാസം കഴിയുമ്പോൾ ഈ വണ്ടികൾ റിപ്പയർ ചെയ്യേണ്ടി വരും. ഇത് സർവീസ് റദ്ദാക്കലല്ല, മറിച്ച് വണ്ടികൾ റിപ്പയറിംഗിനായി മാറ്റുന്ന പ്രക്രിയ മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസി കൊറിയർ സർവീസിൽ നിന്ന് സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കിയത് വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണെന്നും മന്ത്രി വിശദീകരിച്ചു. ഗവൺമെന്റ് ലോ കോളേജുകളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അഴിമതി തടയാൻ വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആദ്യ വിജിലൻസ് കമാൻഡോയി മാറിയ നിവിൻ പോളി യുവജനങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ അഴിമതിരഹിതമായ സുതാര്യമായ ഒരു കേരളം വാർത്തെടുക്കുക എന്നതാണ് പ്രൊജക്ട് സീറോയുടെ പ്രധാന ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നിന്ന് 3 അധ്യാപികമാർ ലഹരിക്കേസിൽ അറസ്റ്റിലായ വാർത്ത കേരളത്തെ ഞെട്ടിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികൾക്ക് നേർവഴി കാട്ടേണ്ടവർ തന്നെ ഭാവി തലമുറയിലേക്ക് രാസലഹരി കടന്നുചെല്ലാൻ വഴിയൊരുക്കുന്നതും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അനുവദിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവാ സംരക്ഷണത്തിന് അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദിനാചരണം. അന്താരാഷ്ട്ര കടുവാ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനമടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ കടുവാ സംരക്ഷണ ശ്രമങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കടുവാ സംരക്ഷണത്തിൽ ഇന്ത്യ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ലോകത്തിലെ കടുവകളുടെ 75% 58 റിസർവുകളിലായി വ്യാപിച്ചു കിടക്കുന്നുണ്ടെങ്കിലും കടുവാ സംരക്ഷണത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ മുൻപന്തിയിൽ തുടരുന്നുവെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസി ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആണ് മുരുകേശന് പുരസ്കാരം സമ്മാനിച്ചത്. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
6: 28 വർഷമായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 9 ക്ലാസ്സിന് ശേഷം പഠനം നിർത്തിയ മുരുകേശൻ പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് പുരസ്കാരം.
5: ഇന്നലെ അന്തരിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് വടകരയുടെ യാത്രാമൊഴി. കോഴിക്കോട് മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എംഎൽഎമാരായ പി എ മുഹമ്മദ് റിയാസ്, കെ കെ രമ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കർ ഇന്നിറങ്ങും. ഇന്ത്യൻ സമയം രാത്രി 12 മത്സരം. വനിതകളുടെ 75 kg ഭാരോദ്ധനത്തിൽ സഞ്ജന, പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ ലോകേഷ് സത്യനാഥ്, വനിതാ വിഭാഗം ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌർ എന്നിവരും ഇന്ത്യക്കായി ഇന്നിറങ്ങും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിനിടെ കൂറ്റൻ പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു. മൂന്നാർ ഹെഡ്വർക്ക് ഡാമിന് സമീപമാണ് കല്ലിടിഞ്ഞ് വീണത്. റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടങ്ങൾ ഒഴിവായി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുനരാരംഭിച്ചു. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. പദ്ധതികൾ വൈകുന്നത് തടയാൻ സംസ്ഥാനത്ത് 5 പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി പെൻഷൻ ഇപ്പോൾ പരിഷ്കരിക്കില്ലെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് അഴിമതി തടയുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. പ്രാദേശിക വാർത്തകൾ.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
7: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
8: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
9: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
8: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
11: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
12: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
13: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അങ്ങനെ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പൊ ബാക്ക് ടു നമ്മുടെ പാട്ടുകൾ അല്ലേ. പാട്ടുകളുമായി വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടിന്റെ യാത്ര അങ്ങ് തുടങ്ങാൻ പോവാണ് ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. അപ്പോൾ അടുത്ത പാട്ട് വരാൻ പോവാണ്. ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നതെന്നറിയോ? ശശികുമാർ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ജോമോന്റെ സുവിശേഷം എന്ന് തുടങ്ങുന്ന സിനിമയുണ്ടല്ലോ, ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നജി മർഷാദും സുജാത മോഹനും കൂടി പാടിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നീലാകാശം. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജിജി ചേട്ടനാണ്. മെല്ലിനമേ ഷാജഹാൻ എന്ന സിനിമയിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. നിങ്ങൾക്കും പാട്ട് വേണമെങ്കിൽ വേഗം വേഗം വേഗം എന്നെ വിളിക്കാം, ഒപ്പം മെസ്സേജ് വായിക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ ഇതാണ് 8 2 8 1 5 0 9 0 0 0.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, മടങ്ങിയെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതേ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണല്ലേ. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ദേ പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോകുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇനി നല്ല കുറച്ചും കൂടി നമുക്ക് പഴയ ഒരു വിന്റേജ് വൈബ് സോങ്സ് ഒക്കെ കേൾക്കാന് അങ്ങനത്തെ കുറച്ച് പാട്ടാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത പാട്ട് വരാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണ്? ശശികല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. ദളപതി എന്ന സിനിമയിലെ സിന്നത്തായവൾ, ബ്യൂട്ടിഫുൾ ട്രാക്കാണല്ലേ. ഭയങ്കര ഒരു ഫീലുള്ള, ഭയങ്കര ഇമോഷണൽ ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ടുണ്ടല്ലോ, ഈ ക്ലൈമറ്റിന് പറ്റിയ ഒരു പാട്ടാണ്, മഴ പെയ്തു മാനം തെളിഞ്ഞു. ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, മമ്മൂക്കയുടെ മൂവിയാണല്ലേ, ആ ഒരു മൂവിയിലെ ട്രാക്കാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ജ്യോതി ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പൊ കൂടെ എന്റെ ഇറ്റ്സ് മീ ആർജെ. ആ ഇല്ല, വളരെ വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സോങ് അല്ലേ? മഴ പെയ്തു, മാനം തെളിഞ്ഞ നേരം, എന്ത് രസമാണ്. അത് ശരിക്കും ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ആ സീൻ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അല്ലെ? ഒരു ഇൻസിഡന്റ് കഴിഞ്ഞതിന് ശേഷം, അതായത് മഴ പെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശബ്ദത്തോടുകൂടി. ഈ മഴയ്ക്ക് എപ്പോഴും പ്രണയം അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ബ്യൂട്ടി, അതിനൊക്കെ അപ്പുറമായിട്ട് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? കലുഷമായിട്ട് അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് പെയ്തിറങ്ങുന്ന ഒരു മഴയുണ്ട്. ആ മഴയ്ക്ക് ശേഷം മാനം തെളിയും. അതുപോലെ തന്നെ ലൈഫും, ലൈഫിൽ കുറെ കുറെ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾക്ക് ശേഷം അതെല്ലാം മാറി വീണ്ടും എവറിത്തിങ് എന്താ പറയാ, ഫൈൻ അല്ലെ? അങ്ങനെ പറയുന്ന ഒരു മൊമെന്റ് ഇല്ലേ, ആ മൊമെന്റിനെ കണക്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ. ഞാനിങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളും ആസ്വദിച്ചിരിക്കും, ഇഷ്ടപ്പെട്ടിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. യെസ്, അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. ഈ ഒരു പാട്ടുണ്ടല്ലോ, 90s കിഡ്സിന്റെ ഫേവറേറ്റ് ആവും. ആൽബം ട്രാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. മണ്ണും മഴയും പ്രേമിച്ച നേരം. വീണ്ടും മഴയും മണ്ണും പ്രേമവും ഒക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. ഒരു ആൽബം ട്രാക്കാണ് അത്. ചോദിച്ചിരിക്കുന്നത് സതീഷേട്ടനാണ്, പുതുച്ചേരിയിൽ നിന്നും. അപ്പൊ എന്തായാലും ദേ ആ പാട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ആ വണ്ടി കുറച്ചും കൂടി ബാക്കിലേക്ക് അങ്ങ് പോവാൻ പോവാണ്. ആ ഒരു വിന്റേജ് വൈബിലേക്ക് പോവാൻ പോവാണ്. കുറച്ച് ചന്ദനവും ആ ഒരു സുഗന്ധവും ഒക്കെ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും അല്ലേ? അല്ലേ, ഈ ചന്ദനത്തിന് വല്ലാത്തൊരു മണമുണ്ട്. നല്ല ഭയങ്കര എന്താ പറയുക, നമ്മൾ പ്ലസന്റ് ആക്കുന്ന ഒരു സ്മെല്ലാണ് ഈ ഒരു ചന്ദനത്തിന്. അപ്പോൾ ചന്ദന ലേബ സുഗന്ധമാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. അതെ, യെസ്. അടുത്തതായിട്ട് വരാൻ പോകുന്ന പാട്ടും അത് തന്നെയാണ്, ചന്ദന ലേബ സുഗന്ധം. കൃഷ്ണൻചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വിളയോടിയിൽ നിന്നും. എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് കൂടി ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ നമുക്ക് പാട്ട് കേട്ടാലോ. അതെ, ഇൻസ്റ്റന്റ് പാട്ടാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്ല.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ചന്ദനലേപ സുഗന്ധം, ഒരു വടക്കൻ വീരഗാഥ,

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർഷേ. ഇല്ല, അങ്ങനത്തെ മനോഹരമായൊരു പാട്ടൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു വരുമ്പോൾ അടുത്ത ട്രാക്കിനുള്ള സമയമായിട്ടുണ്ട്, അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, സുനിൽ ചേട്ടന് വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് വരാൻ പോകുന്നത് കേട്ടോ. മമ്മൂക്കയുടെ പഴശ്ശിരാജ. യെസ്, പഴശ്ശിരാജ എന്ന സിനിമയിലെ പാട്ടാണ് സുനിൽ ചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ഷീബ ദിനേഷ് ആണ്. ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് താണ്ഡവം എന്ന സിനിമയിലെ പാട്ടാണ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ദ ക്രൈസിസ്. ബാക്ക് ആൻഡ് എൻജോയ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ദേ കൃത്യം എത്രയായിട്ടുണ്ട്? ഒരു മണി കഴിഞ്ഞ 36 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റഡിയോ ക്ലോക്കിൽ. അതെ, അടുത്തൊരു മെസ്സേജിനുള്ള സമയമായിട്ടുണ്ട്. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ജയ കൃത്യൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോനു നിഗം പാടിയിട്ടുള്ള നല്ലൊരു ഹിന്ദി സോങ് വെച്ച് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സോനു നിഗത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദി ട്രാക്ക് തന്നെ ദേ വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജോസ് മാഷാണ്, നീളവാന ചോലയിൽ. ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നെയാണ്. അപ്പോൾ ജോസ് മാഷിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പാട്ട് കൂടി നമുക്ക് ദേ ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് അങ്ങ് കേൾക്കാം.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഈ സമയം നോക്കുമ്പോൾ ഒരു മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് പതിയെ എനിക്ക് ടാറ്റാ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. അതാണ് പറഞ്ഞു വന്നൊരു അർത്ഥം കേട്ടോ. അപ്പൊ ഞാൻ ചുമ്മാ പോവാറില്ല എന്ന് നിങ്ങൾക്കറിയാലോ. 2-3 പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ ഞാൻ പോവാറുള്ളൂ. അപ്പൊ പതിവ് ഞാൻ ഇന്നും തെറ്റിക്കുന്നില്ല. ദ ബ്യൂട്ടിഫുൾ ആയ ഒരു 3 പാട്ട് വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. അപ്പോ ആദ്യത്തെ പാട്ട് ആർക്ക് വേണ്ടി വരാൻ പോണേന്ന് അറിയോ? ശാന്തി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. രാജഹംസമയം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ ശാന്തി ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് മഹീബ് ദാസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് പേര്, വെറൈറ്റി പേര്. ചോദിച്ചിരിക്കുന്ന പാട്ട് ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ പാട്ടാണ് പ്രമദവനം. ഓക്കെ, അപ്പൊ എന്തായാലും മഹീബ് ദാസിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട്. അതും മാത്രല്ല, ഒരു ഹിന്ദി ട്രാക്ക് കൂടി വരാൻ പോവാണ്. മുഹമ്മദ് ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വടക്കേ വാമന്നൂരിൽ നിന്നും. ബോലി ഭാലി ലഡിക്കി, അങ്ങനെയാണ് ആ ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മുഹമ്മദ് ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ കേൾക്കാൻ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ എന്നത്തെയും പോലെ ഇപ്പോൾ മാത്രമേ ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനി എനിക്ക് വരാനായിട്ട് ഒരു സമയം കൂടിയുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. യെസ്, ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് നിഹീര 2 മണിയാകുമ്പോൾ ജോയിൻ ചെയ്യും. അതിനുശേഷം 1:30 സമയത്ത് ആരോഗ്യകാര്യങ്ങളുമായിട്ട് ഡോക്ടർ അഖലിയുമായിട്ട് ക്രിസ്റ്റീന വരും. അതിനുശേഷം 4 മണിയാകുന്ന സമയത്ത് 360 ഡിഗ്രിയുമായിട്ട് ഇന്നത്തെ കുറച്ച് ടിപ്സ് ഉണ്ടല്ലോ, കുറച്ച് ബിൽഡിംഗ് മെന്റൽ ടഫ്നെസ് എന്നൊക്കെ പറഞ്ഞ ടിപ്സ് ഒക്കെയാണ്, കുറച്ച് ഹെവിയാണ്. ഓക്കെ, ആ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൃത്യം 4 മണിയാകുന്ന സമയത്ത് 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കാം. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഖലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായൊരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരേയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയൊക്കെ ചെയ്ത പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദനവളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹലി FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല, ഒരു വലിയ സ്റ്റേജാണ് ഞാൻ പെർഫോം ചെയ്യുകയാണ് എന്ന ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിനെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതും നമ്മളുടെ പ്ലേലിസ്റ്റ്

ിലേക്ക് ആഡ് ചെയ്തതുമൊക്കെ. ആൻഡ് എനിക്ക് വളരെ പേഴ്സണലി ഫേവററ്റ് ആയ വിജയ് യേശുദാസും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത ഒരു ഗാനം, നാം മുത്തുകുമാർ വരികൾ എഴുതി ദീപാവലി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ? അച്ഛന്റെ മകനാണ്. തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അതിലെ ഏറ്റവും മനോഹരമായ വരികൾ, അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികളെഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം.

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൻ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയൊരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടിയ അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികളെഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ. അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ എന്ന ഗാനം അല്ലെ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീര.

ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിനെ പോരുകേശൻ കമ്പോസ് ചെയ്തത്. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെ മലരെ എന്ന വാക്കിൽ എന്നുള്ള അഫുൾ ജേണിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ശബ്ദത്തിൽ നമ്മൾ കേൾ പ്രേമം എന്ന സിനിമയിൽ നിന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: Гадами, всем быстро снова. Рывайте. Ха! А, вот он. Я сегодня. Вырвайте. Да, степ он вопрос. Ору дансинум, ору класс. Адан декрусинс. Мон рывайте.
1: ഒരുപാട് നല്ല പാട്ടുകൾ വിജയ് യേശുദാസ് എന്ന ഗായകനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഒരു വിങ്ങലായി, അല്ലെങ്കിൽ ഇന്നും ഒരു ഒരു മധുരമുള്ള വേദനയായി എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് അകലെയോ നീ അകലെയോ എന്ന ഗാനം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും ചിറ്റൂർ ഗോപിയാണ് ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. മനോഹരമായ വരി ഗാനം.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8

0: 95-ാമത് സെന്റർ, പാലക്കാട് കുന്നത്തൂർമല. കൃത്രിമ പല്ലി ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂന്ന് രോഗ. പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക.
2: വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.

0: 9092646.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈ എറണാകുളത്തും.
1: ഈടമാക്കൂ ഒരു കിയ
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി സെക്ട് എസ്യുവി
1: സാടാഗോ കിയ സോണറ്റിനൊപ്പം ഉടൻ തൊട്ടടുത്ത കിയയ്ക്കും.
4: കിയ ഇൻസ്പയേഴ്സ്
5: ഡോക്ടർ അഹല്യ, ടോക്ക് അബൌട്ട് ഹെൽത്ത്.
6: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം ഇന്ന്. അത് അമ്മയുടെ പാലാണ്.

ജലദോഷം ചുമയോ ഉള്ളപ്പോ പാല് കൊടുക്കുമ്പോ ചില മുൻകരുതലുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഏറ്റവും പ്രധാനം, കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പ് പാല് കൊടുക്കുന്നതിന് മുൻപും കൈകൾ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് നന്നായി കഴുകണം. രണ്ടാമത്തെ കാര്യം, പാല് കൊടുക്കുന്ന സമയത്ത് അമ്മ ഒരു ഫേസ് മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ വായുവിലൂടെ കുഞ്ഞിന് അണുക്കൾ പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ അമ്മയുടെ സ്തനങ്ങളിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ മുറിവോ ഉണ്ടെങ്കിൽ ആ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4 അതാരും മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ക്രോസ് ഇൻഫെക്ഷനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചെറിയൊരു ശുചിത്വം പാലിച്ച കുഞ്ഞിന് പൂർണ്ണ സംരക്ഷണത്തോടുകൂടി അമ്മമാർക്ക് പാൽ കൊടുക്കാൻ സാധിക്കും. അമ്മമാർക്ക് എന്തെങ്കിലും കടുത്ത അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ഗുളികകൾ വാങ്ങി കഴിക്കാതെ ഒരു ഡോക്ടറെ കണ്ട് താൻ മുലയൂട്ടുന്ന അമ്മയാണെന്ന കാര്യം പറയുക. ഡോക്ടർമാർ കുഞ്ഞിന് സുരക്ഷിതമായ മരുന്നുകൾ മാത്രമേ നിർദ്ദേശിക്കൂ. കുഞ്ഞിന്റെ ആരോഗ്യം അമ്മയുടെ കൈകളിലാണെന്ന് മറന്നു പോകരുത്. അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയിപ്പോ മുലയൂട്ടുന്ന അമ്മമാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഒരു ചാൻസസ് നിങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. Until then, this is Christina signing off. Bye bye.

0: ലോകത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414. രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്. 360 degree.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് എന്നത്തെയും പോലെ കൂടെയുണ്ട് ഞാൻ അഹല്യ. നമ്മൾ ഇന്ന് എന്താ പറയാൻ പോകുന്നതെന്നറിയാം? തോമസ് ആൽവ എഡിസൺ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, പകരം പ്രവർത്തിക്കാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് മാത്രം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല, അല്ലേ? അങ്ങനെയല്ലേ ഫ്രണ്ട്സ്, ഈ പരീക്ഷകളിൽ മാർക്ക് കുറയുമ്പോൾ

അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ അല്ലെങ്കിൽ പ്രണയത്തിൽ തകർച്ച ഉണ്ടാവുന്ന സമയത്തും നമ്മൾ ഈ പറയും, എന്താ എന്റെ ജീവിതം ഇതോടുകൂടി തീർന്നു, കട്ടപ്പുക പോയി കഴിഞ്ഞു അല്ലേ എന്ന് കരുതി പലരും എന്തെയും ഒളിച്ചോടും. എന്നാൽ ലോകത്ത് വലിയ വിജയങ്ങൾ നേടിയ മനുഷ്യരൊക്കെ പലവട്ടം പരാജയത്തിന്റെ കൈപ്പുനീരി കുടിച്ചവരാണല്ലേ. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? ആ സക്സസിൽ മാത്രമല്ല, ശരിക്കും പരാജയപ്പെടുമ്പോൾ അവർ നിർത്തിക്കളയില്ല, പകരം കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാറുണ്ട്. ഈ മനക്കരുത്ത്, ഈ റിസൈലൻസ് എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം, അല്ലെങ്കിൽ പ്രതിസന്ധികളെ എങ്ങനെ സ്മാർട്ടായിട്ട് നേരിടാം, ഇതിനുള്ള സൈക്കോളജിക്കൽ ഹാക്കുകളാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പൊ നേരെ ഇന്നത്തെ മെന്റൽ ആ ടഫ്നെസ്സിലേക്ക് നമുക്ക് പോവാല്ലേ, ആ ഒരു ടിപ്സിലേക്ക് നമുക്ക് പോവാല്ലേ. പക്ഷെ പോകുന്നതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് എനർജി വേണം ഗൈസ്. എനർജി വരുന്ന സമയത്ത് എനർജി ബൂസ്റ്റർ എന്താ, നല്ല പാട്ടല്ലേ? യെസ്, നല്ല പാട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് വായിക്കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പോൾ പരാജയങ്ങളെ നേരിടാനായിട്ട് സ്റ്റാൻഫോർഡ് പ്രൊഫസറായ കരോൾ ഡൗൺ നിർദ്ദേശിക്കുന്ന വിഖ്യാതമായിട്ടുള്ള ഒരു തത്വമുണ്ട്. അതെന്താണെന്നറിയാം? ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്താ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്? അതായത് മനുഷ്യന്റെ ചിന്താഗതിയെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്. അതായത് ഇങ്ങനെയുള്ളവർ വിചാരിക്കുന്നത് തങ്ങളുടെ കഴിവും ബുദ്ധിയും ജനിക്കുമ്പോഴേ ഉള്ളതാണെന്നും അത് മാറ്റാൻ വേണ്ടി കഴിയില്ലെന്നാണ്. ഒരു പരാജയം ഉണ്ടായാൽ ഇവർ വേഗം പറയുന്ന കാര്യം എന്നറിയോ? എനിക്ക് ഇതിനുള്ളൊരു കഴിവില്ല. അവർ ആ കാര്യം പറഞ്ഞുകൊണ്ട് അവർ ട്രൈ ചെയ്യുന്ന പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇവർ വിചാരിക്കുന്നത് കഠിനാധ്വാനത്തിലൂടെയും

ഒരു നിമിഷം, ആ ഒരു നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ നോക്കണം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു റോമൻ തത്വചിന്തയെ കുറിച്ചാണ്. അതെന്താന്ന് കേൾക്കണ്ടേ? കേൾക്കാം നമുക്ക് 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഖിൽ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. ഒപ്പം ഉള്ളത് ഞാൻ ആയിനിയാണ് കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകണ്ടേ? ഒട്ടും സമയം കളയാതെ അടുത്ത ഒരു ടിപ്പ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ റോമൻ ചക്രവർത്തി ആയിട്ടുണ്ടായിരുന്ന മാർക്കസ് ഒറോളിയസും തത്വചിന്തകനായ ആപ്റ്റിക്കസും

മികച്ച മനോഹരമായൊരു തത്ത ചിന്തയുണ്ട്. ആ ഒരു തത്ത ചിന്ത എന്താണെന്നറിയോ? സ്റ്റോയിസം. എന്താ ഈ സ്റ്റോയിസം? ഇന്നത്തെ കാലത്തെ ടെൻഷൻ മാറ്റാൻ ഇതിലും മികച്ചൊരു വിദ്യയില്ല എന്നുള്ളതാണ്. അതായത് സ്റ്റോയിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ്, ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ. ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ വീണ്ടും ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡ്, കോംപ്ലിക്കേറ്റഡ് എന്നാവുണ്ട് കേട്ടോ. സിമ്പിളായി പറയുകയാണെങ്കിൽ, അതായത് ഈ ലോകത്തിലെ കാര്യങ്ങൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാന്നാണ് പറയുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, തിങ്സ് വി കൺട്രോൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങൾ, തിങ്സ് വി ഡോണ്ട് കൺട്രോൾ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, കാലാവസ്ഥ, മുൻപ് നടന്നുപോയ പരാജയങ്ങൾ, അതിന്റെ ഫലങ്ങൾ, ആ ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നതിൽ ഭൂരിഭാഗവും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് മാത്രമായിരിക്കും അല്ലേ. ഇപ്പൊ പരീക്ഷാ ഫലമോ ബിസിനസ് തകർച്ചയോ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ആക്ഷൻസ് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ മനസ്സ് തികച്ചും ശാന്തമാവും. അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കാറ്റഗറിയിൽ തിങ്സ് വി ഡോണ്ട് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മനസ്സിലാക്കണം, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? തോൽവികളിൽ നിന്ന് പഠിക്കാൻ സഹായിക്കുന്ന ഒരു പോസ്റ്റ് മോർട്ടം ടെക്നിക്ക് ഉണ്ട്. അതെന്താ സംഭവം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു കുട്ടി പാട്ടിന് ശേഷം, അപ്പൊ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കേട്ട് കൂടാം.

ഹായ്, നല്ലൊരു പാട്ടിന് ശേഷം വീണ്ടും 360 ഡിഗ്രിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ ആ ഇല്ലിയ. അപ്പതെ, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആകെ സങ്കടപ്പെട്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ മാറി മാറി മാറി നിൽക്കും അല്ലെ. എന്നാൽ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ അത്ലറ്റ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ചെയ്യുന്നത് എന്താ, ഇതിന് നേരെ വിപരീതമാണ്, ഓപ്പോസിറ്റ് ആണ്. അവർ പരാജയങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതായത്, ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് ഈ 3 ചോദ്യങ്ങൾ എഴുതി വെക്കുക. എവിടെയാണ് തെറ്റുപറ്റിയത് ബോധപൂർവമായിട്ട് നമ്മളവിടെ പരിശോധിക്കുകയാണല്ലേ. 2. എന്തുകൊണ്ടാണ് സംഭവിച്ചത്, കാരണം കണ്ടെത്തുക. 3, അടുത്ത തവണ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഈ ഒരു 3 കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. പരാജയം എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയ അറിവ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എവിടെയാണ് മാറേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു മാപ്പാണ് ശരിക്കും അത്. അതുകൊണ്ട് തന്നെ തെറ്റുകളെ ഒളിച്ചു വയ്ക്കാതെ അവയെ അഭിമുഖീകരിക്കാനായിട്ട് പഠിക്കുക.

360 degree നമ്മുടെ മനക്കരുത്തിന്റെ ശാസ്ത്രം ദേ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടിപ്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയ്യാനട്ടാ. അങ്ങനെ നമ്മൾ പരാജയപ്പെടുമ്പോൾ ലോകം നമ്മളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ ഉള്ളിലിരുന്ന് ശപിക്കാറുണ്ടല്ലേ, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, നിനക്കിതിനൊന്നും കഴിയില്ല. ഇതാണ് ഉള്ളിലൊരു നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെ? ഇന്റേണൽ ക്രിട്ടിക് ആണ് നമ്മളൊക്കെ. അപ്പോ നിങ്ങളുടെ ഒരു സുഹൃത്ത് പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അവനെ ചെന്ന് വീണ്ടും ചീത്ത പറയോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവനെ ആശ്വസിപ്പിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ സ്വന്തം കാര്യത്തിൽ മാത്രം നമ്മൾ എന്തിനാണ് ഇത്ര ക്രൂരനാവുന്നേ? സ്വയം സ്നേഹിക്കാനായിട്ട് പഠിക്കുക. സെൽഫ് കമ്പാഷൻ നമുക്ക് ആവശ്യമല്ലേ. പരാജയപ്പെടുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക, സാരമില്ല, ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്, ഞാൻ മുൻപും പല പ്രതിസന്ധികളെ മറികടന്നിട്ടുള്ള ആളാണ്, ഇതും ഞാൻ മറികടക്കും. അപ്പോ നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ഇരട്ടിയാകും. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ളൊരു ഗ്രിറ്റ് തിയറിയെ കുറിച്ചാണ്. അപ്പൊ കേൾക്കാം നമുക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Dear listeners, once again welcome to 360 degree. അപ്പോഴത്തെ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. സൈക്കോളജിസ്റ്റായ ഏഞ്ചല ഡക്ക്വർത്ത് നടത്തിയ വലിയൊരു പഠനത്തിൽ കണ്ടെത്തിയതാണ് ഗ്രിറ്റ്. ഈ ഗ്രിറ്റ് എന്നൊരു തത്വം അതെന്താണെന്നറിയോ? അതായത് ജീവിതത്തിൽ വലിയ വിജയം നേടുന്നത് ജനിച്ചപ്പോഴേ വലിയ ടാലന്റ് ഉള്ള ആളുകളല്ലേ, മറിച്ച് ഗ്രിറ്റ് ഉള്ളവരാണ്. എന്താണ് ഈ ഗ്രിറ്റ്? ഗ്രിറ്റ് ഈസ് ഈക്വൽ ടു പാഷൻ പ്ലസ് പ്രിസർവൻസ് എന്നാണ് പറയുന്നത്. അതായത് എത്ര വലിയ പരാജയങ്ങൾ ഉണ്ടായാലും എത്ര വർഷങ്ങൾ എടുത്താലും സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി മുടങ്ങാതെ ദിവസവും കഠിനാധ്വാനം ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്തിനെയാണ് ഗ്രിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോ തോൽവികൾ വരുമ്പോൾ വഴിമാറി പോകാതെ അതേ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കുക. പ്രതിഭയുള്ളവർ പലപ്പോഴും അടി കാരണം തോറ്റുപോകാറുണ്ട്, എന്നാൽ ഗ്രിറ്റുള്ള സാധാരണക്കാരെന്താണ് ചരിത്രം തിരുത്തി കുറിക്കാറുമുണ്ട്.

360 degree. വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പരാജയങ്ങളെ അതിജീവിക്കാനുള്ള വിദ്യകൾ, അതിന്റെ ക്ലൈമാക്സിലേക്ക് അങ്ങ് കടക്കാൻ പോവാനട്ടോ. അതായത് കായിക താരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മികച്ച ഹാക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. റീബൗണ്ടിങ് ഫോർമുല. ദ റീബൗണ്ടിങ് ഫോർമുല എന്താണെന്നറിയാം? ഒരു വലിയ പരാജയം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? മാസങ്ങളോളൊക്കെ ഇങ്ങനെ തളർന്ന് ഒരു റൂമിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുമല്ലേ. എന്നാൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയാം? ഒരു മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ആക്സെപ്റ്റൻസ് ആണ്, അംഗീകരിക്കുക. പരാജയം സംഭവിച്ചെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക, അതിനെ നിഷേധിക്കാതിരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് അത്യാവശ്യമാണ്, എന്താ? റെസ്റ്റ്, വിശ്രമം അല്ലെ. ഒരു ദിവസം പൂർണ്ണമായി മാറി നിന്ന് മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള ഒരു വിശ്രമം നൽകുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ആക്ഷൻ, ചെറിയ തുടക്കം. അടുത്ത ദിവസം തന്നെ വളരെ ചെറിയ പുതിയ ജോലി ചെയ്ത് തുടരുക, വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ചെറിയ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യുകയോ ഒക്കെ ആവാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്ന് തലച്ചോറിനെ മാറ്റാൻ വേണ്ടി ചെറിയ ആക്ഷൻസുകൾ, ഈ സ്മോൾ ആക്ഷൻസ് വളരെ പെട്ടെന്ന് സഹായിക്കുന്നുള്ളതാണ് കേട്ടോ.

0: 360 degree.
1: ഹലോ, നീ അങ്ങനെ സമയം പോയെന്ന് അറിയുന്നുണ്ടോ? 360 degree ഇന്നത്തെ പരാജയങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു ഞാൻ അയിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? പരാജയത്തെ പഠനമാക്കി മാറ്റുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ്, നിയന്ത്രണത്തിലുള്ളവയിൽ മാത്രം ശ്രദ്ധിക്കാൻ പറയുന്ന സ്റ്റോസിയം, തെറ്റുകൾ തിരുത്താൻ ഫെയിലിയർ പോസ്റ്റ് മോർട്ടം, ആത്മവിശ്വാസം കൂട്ടാൻ പോസിറ്റീവ് സെൽഫ് ടോക്ക്, സ്ഥിരം പ്രയത്നം നൽകുന്ന ഗ്രിറ്റ് തിയറി, മാനസിക തിരിച്ചറിവിനുള്ള റീബൗണ്ടിങ് ഫോർമുല, അങ്ങനെ ഏത് വലിയ തോൽവിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള എല്ലാ 360 degree വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഓർക്കുക, എന്താണ് പരാജയം എന്നത്? ഒരു വഴിയിൽ അവസാനത്തെ സ്റ്റോപ്പൊന്നുമില്ല, അത് നിങ്ങളുടെ യാത്രയിൽ ഒരു ചെറിയ വളവ് മാത്രമാണ്. അങ്ങനെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ 360 degree ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജെ അയിലിയ സൈനിങ് ഓഫ്. Goodbye listening. I'll leave from 90.4 K to get to. Good to go down.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്,
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
4: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: തന്നെ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-24-6-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: അഹല്യ FM 90.4.

രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുക.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star BN cap സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, movement that inspires.
5: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: Listen without break.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം.
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
3: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി from road Kambalathara. Contact 7591979393.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോ സ്കിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പ് ഉണ്ടായിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
5: ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹി തോ ആദേശ് ദേനെ കാ സവാൽ ഹി പൈദാ ഹോതാ ഓർ ആദേശ് ദേനെ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹി.
4: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
6: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
4: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ രണ്ട് തവണ നിർത്തിവച്ച ലോക്സഭ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരം മാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20 നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സണായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ് ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്ര ഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി 2 ഓഗസ്റ്റ് വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31 രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് എംഎൽഎ നിർവഹിക്കും.
4: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. കമ്മ്യൂണിക്കേഷനില് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് വരുന്നത് പുതുസില്ല, ആനാ ടെലിഫോൺ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ്ക്ക് തനി ഒരു ചാമ് ഇരിക്ക്. ഖുഷി പടത്തില് വിജയ് പേസുര ഒരു ഫോൺ കോൺവെർസേഷനില് ജ്യോതിക തപ്പാ പുരിഞ്ചിക്കുന്ന സിറ്റുവേഷൻ രൊമ്പ ഫണ്ണില്. ആക്ച്വലി അപ്പൊ കോൺഫറൻസ് കോൾ ഇല്ല, സ്ക്രീൻഷോട്സ് ഇല്ല, കോൾ റെക്കോർഡിംഗ് ഇല്ല. അതിനാല് ഒരു കോൺവെർസേഷന് ഹാഫാ കേട്ടാലേ മിസ് അണ്ടർസ്റ്റാൻഡിങ് റെഡി. ഗീത ഗീത ഐ ലവ് യു ഗീത എന്നെല്ലാം വിജയ് ചൊല്ലും പോലെ അത് അമ്മ കിട്ട പേസുര മാതിരി തരില്ലേ. സോ കൺഫ്യൂഷൻസ്, അതുക്കപ്പുറം കമ്മ്യൂണിക്കേഷനില് അത് ശരിയാ പോകുത്. சில சமயம் லைஃப்ல கூட அப்படிதானே, சில டைம்ல நம்ம கேட்கறதை விட நம்ம இமேஜின் பண்றது அதிகம். குஷி அதை ரொம்ப லைட் ஹார்ட்டடா காட்டுது. ஸோ ஸோ டெலிஃபோன் லைன் கிளியரா இருந்தாலும் ஃபீலிங்ஸ் லைன் சில நேரம் கிளியரா இருக்காது. ஸோ கிளியர் பண்றதுக்கு கம்யூனிகேஷன் ரொம்ப ரொம்ப இம்பார்ட்டன்ட் சொல்லிக்கிட்டு வி ஆர் கோயிங் ஃபார் த நெக்ஸ்ட் சாங். குஷி படத்துல இருந்து மேக்கோரீனா மேக்கோரீனா அந்த பியூட்டிஃபுல் energetic song da namba kekka porom. Idu Ahalya FM, this is RG Hira with you. Idu namma neram, stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ഇപ്പൊ കൊഞ്ചോ ഇമോഷണൽ സൈഡിക്ക് പോലാം. ടെലിഫോൺ ബൂത്ത് മെമ്മറീസ്നാ സിരിപ്പ് മട്ടും ഇല്ല, കണ്ണീർ ഉരുകല. വാരണമായിരംല ഫാദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് പറ്റി പേസുമ്പോൾ നമുക്ക് ചില ഇമോഷണൽ ഫോൺ മൊമെന്റ്സ് ഞാവകം വരും. പർട്ടിക്കുലർലി വാഴക്കയില ഒരു പെരിയ ലോസ് വന്ന നേരത്തില് അത് എപ്പി കൺവേ പണോന്ന് തെരിയാമ പേസുകൾ അത് ഒരു വൾനറബിലിറ്റി ഇരിക്കുല്ല. യോസിച്ച് പാരുക, അന്ന പടത്തില് എവ്വളോ കഷ്ടപ്പെട്ട് സൂര്യ വന്ന് ഷീസ് ഗോൺ അപ്ഡീന്ന് സൊല്ലുവാങ്കല്ല. കഷ്ടത്തിൽ ഇരിക്കുമ്പോൾ നമ്മ ഫസ്റ്റ് യാർക്ക് കോൾ പണുവോ? മോസ്റ്റ് ഓഫ് അസ് വിൽ കോൾ ഹോം, അപ്പ, അമ്മ, സിബ്ലിംഗ് ഇല്ല യുവർ ബെസ്റ്റ് ഫ്രണ്ട്. യാരാവത് നമ്മ മനസ്സ് പുരിഞ്ചിക്കുന്ന ഒരുത്തർ. ടെക്നോളജി മാറി ഇരിക്കലാ, ആനാ അത് തേവൈ മാറല. വാരണമായിരം അത് റൊമ്പ അഴകാ കാട്ടുത്. സോ സംടൈംസ് വൺ ഫോൺ കോൾ കെൻ ഗിവ് സ്ട്രെങ്ത് ടു കണ്ടിന്യൂ ലൈഫ് ആൻഡ് വൺ ഫോൺ കോൾ കെൻ ഷാറ്റർ യു ഇൻ ടു പീസസ്. സോ ഇന്ന മെമ്മറിയില് വാരണമായിരം പടത്തിലിരുന്ന് അവ എന്നെ തേടി വന്ന അഞ്ചല്. ഇന്ന് കഷ്ടമുള്ള ഒരു പാട്ട് ഇതാ നാം ഇപ്പൊ കേക്ക പോറോം. ഇത് അഹല്യ എഫ് എം, ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. നമ്മ ജേണിയുടെ കടസി പടം കോമഡി കിങ് വിവേകോട പടം റൺ പടത്തില് ഫോൺ ബൂത്ത് കോമഡി സീൻസ് ഇന്നും എവർ ഗ്രീൻഡ. പർട്ടിക്കുലർലി പുതു ഊർക്ക് വന്ന് നമ്പർ ഞാപകം ഇല്ലാമ സ്ട്രഗിൾ പണ്ട അത് സിറ്റുവേഷൻ ഇന്നേക്ക് കോൺടാക്ട് സേവ് പണിയിരിക്കും. ക്ലൗഡ് ബാക്കപ്പ് ഇരുക്ക്, ഗൂഗിൾ ഇരുക്ക്, ആനാ അപ്പോ നമ്പർ ഞാപകം ഇരിക്കണോ? വീട്ടു നമ്പർ, ഫ്രണ്ട് നമ്പർ, ഓഫീസ് നമ്പർ കൊഞ്ചം യോജിച്ച് പാരുങ്ക, എവ്വളോ നമ്പേഴ്സ് നമ്മ മെമ്മറൈസ് പണിയിരുന്നു. ആനാ ഇപ്പോ നമുക്ക് എന്ത നമ്പറുമേ തരിയാതെ, ഏന്നാ നമ്മ ഇമ്മീഡിയറ്റാ അത് സേവ് പണ്ടോ. സോ നമ്മളോട് അന്ത ഒരു കാപ്പബിലിറ്റി നമ്മ മറന്നേ പോയിരിച്ചു. എനിക്ക് ഇപ്പോ ഞാപകം ഇരുക്കു എന്നോട് അപ്പ നമ്പർ, അമ്മ നമ്പർ, ഇല്ല ബ്രദർ സിസ്റ്റേഴ്സ് കസിൻസോട നമ്പർ എല്ലാം ഞാപകത്തിലിരിക്കും. അത് ഒരു ഒരു മെമ്മറൈസിങ് കോമ്പറ്റീഷൻ മാതിരി പസങ്ക കിട്ട വിളയാടുന്നതെല്ലാം ഇപ്പവും ഞാപകം ഇരുക്കു. ആനാ ഇപ്പോ എല്ലാമേ സേവ് പണ ആരംഭിച്ചതിനാല അന്ത ആബിലിറ്റി അതും മറന്നു പോച്ചു. റൺ പടത്തില് അന്ത കൺഫ്യൂഷനை വിവേക് സർ செம்ம காமெடியா மாத்திருப்பாரு. சோ டெலிபோன் பாத்தில இருந்து கால் பண்றது, பர்ஸ் அடிச்சிட்டு போறது, அதுக்கப்புறம் காசு கொடுக்க இல்லாம அவங்க கஷ்டப்படுற அந்த ஒரு காமெடி சீன்ல சிரிக்கும் போதே நம்மளுக்கு ஒரு ரியலைசேஷன் வரும், டெக்னாலஜி நம்ம மெமரி ஒர்க்கையும் கொஞ்சம் ரெடியூஸ் பண்ணிடுச்சுன்னு. சோ இந்த டைம்ல ரன் படத்திலிருந்து காதல் பிசாசு அந்த பாட்டு தான் நம்ம கேட்க போறோம். இது அஹல்யா எஃப்எம், உங்க கூட திஸ் இஸ் ஆர்ஜி ஹீரா. இது நம்ம நேரம், ஸ்டே டியூன்ட்.

0: ഈ ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
1: അതോ സെലക്ഷന്റെ ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
3: 5-star ബി എൻ ക്യാപ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
2: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
3: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

ദളദളം. മഴ നടന്നാൽ പുലരി മഴ, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. മഴ നടന്നാൽ പുലരി മഴ,

0: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: എന്തായി ജയലക്ഷ്മിയിലെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം?
2: അതോ സെലക്ഷന്റെ, ക്വാളിറ്റിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം, പിന്നെ ബ്രൈഡൽ വെയറിന്റെ, ട്രെൻഡി കാഷ്വൽസിന്റെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇത് ജയലക്ഷ്മിയുടെ ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. ജയലക്ഷ്മി സിൽക്സ് ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
3: ഓണം കളറാക്കാൻ കിയയിൽ നിന്നും ഒരു പുത്തൻ സെൽറ്റോസ് ആയാലോ.
4: 5-star BN ക്യാബ് സുരക്ഷ റേറ്റിംഗ്, അഡ്വാൻസ്ഡ് സേഫ്റ്റി ടെക്നോളജി, പ്രീമിയം കംഫർട്ട്, ഇന്റലിജന്റ് കണക്ടിവിറ്റി ഫീച്ചറുകളാൽ സമ്പന്നമായ SUV.
3: ഈ ഓണം കിയ സെൽറ്റോസിനൊപ്പം മികച്ച അനുഭവം ഓരോ യാത്രയിലും.
4: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
5: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
6: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: 2026 ന്യൂ കിയ സിറോസ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച ഫാമിലി കാർ. 5-star ബി എൻ ഗ്യാപ് സുരക്ഷ, ലോ ഫ്ലോർ ആക്സസ്, വിശാലമായ സെക്കൻഡ് റോ, റിയർ വെന്റിലേറ്റഡ് സീറ്റുകൾ, 80+ സ്മാർട്ട് ഫീച്ചറുകൾ.
1: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Story of life.
7: Lighten your life. Lighten.
8: നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലും ജോലിയിലുമൊക്കെ വലിയ ചില പ്രതീക്ഷകളോടെയാണ് ഓരോ ദിവസവും മുന്നോട്ടിങ്ങനെ നീങ്ങുന്നത് അല്ലേ. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറയുമ്പോൾ, കരിയറിൽ വലിയൊരു തിരിച്ചടി നേരിടുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് വലിയൊരു അവഗണന ഉണ്ടാകുമ്പോൾ, നമ്മൾ വല്ലാതെ തളർന്നു പോകാറുമുണ്ട്. എന്തുകൊണ്ടിത് എനിക്ക് മാത്രം സംഭവിച്ചു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്ത് പാപമാണ് ചെയ്തത് ഇത് അനുഭവിക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഈ പ്രകൃതിയോടും സാഹചര്യങ്ങളോടും നിരന്തരം ഇങ്ങനെ കലഹിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു നിരാശയും ദേഷ്യവും നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സമാധാനത്തെയും നമ്മുടെ കഠിനാധ്വാനത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയും. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മളെ സ്വയം ഇങ്ങനെ സ്വയം പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിന് അതിൻ്റെതായ ചില വലിയ കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടൽ, ലൈഫിൻ്റെ കണക്കുകൂട്ടൽ, നമ്മുടെ കണക്കുകൂട്ടലുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെടണമെന്നില്ല. എടോ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമില്ലാത്തതാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചോ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പഠിക്കുക. കാരണം അതിൻ്റെ യഥാർത്ഥ പൊരുളും അതിന് പിന്നിലെ വലിയൊരു നന്മയും എന്താണെന്ന് വരും കാലങ്ങളിൽ നമുക്ക് തനിയെ മനസ്സിലാക്കി തരും. അത് പ്രകൃതിയുടെ ഒരു വലിയ നിയമമാണ്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പരാജയമോ, അല്ലെങ്കിൽ വലിയ പരാജയമോ, അല്ലെങ്കിൽ ഒരു വഴി അടഞ്ഞു പോകുന്നതോ കാണുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ടല്ലേ. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അന്ന് ആ ഒരു വഴി അടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്ന് അതിനേക്കാൾ വലിയൊരു അവസരം നമ്മളെ തേടി എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാലം നമ്മുടെ മുന്നിൽ നിന്ന് ചിലതിനെയൊക്കെ എടുത്തു മാറ്റുന്നത് അതിനേക്കാൾ മികച്ചത് നമ്മുടെ കൈകളിലേക്ക് തരാൻ വേണ്ടിയാണ്. സംഭവിക്കുന്നതിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുക, അതാണ് ഈ ആർട്ട് ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഒരു അംഗീകരിക്കൽ, അക്സെപ്റ്റൻസ്, അതിലും വലിയൊരു സമാധാനം വേറെയില്ല. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളെയോ ഇപ്പോൾ സംഭവിച്ച തിരിച്ചടികളെയോ തിരുത്താനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷേ അതിനോട് പൊരുത്തപ്പെടാനും അതിൽ നിന്ന് പുതിയൊരു തുടക്കം കുറിക്കാനും നമുക്ക് സാധിക്കും. വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ മുന്നോടിയാകാം ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ കഠിനമായിട്ടുള്ള അനുഭവം. സാഹചര്യങ്ങളോട് കലഹിക്കുന്നത് നിർത്തുക, അതിലർത്ഥമില്ല. ഇപ്പോൾ സംഭവിച്ചതിനെ തികഞ്ഞ പക്വതയോടുകൂടി സ്വീകരിക്കുക. കാലം ഒരിക്കലും തെറ്റായ തിരക്കഥകൾ എഴുതാറില്ല. തെറ്റായ തിരക്കഥകൾ എഴുതുന്നത് മനുഷ്യരാണ്, കാലം ഒരിക്കലും എഴുതില്ല. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പല ചോദ്യങ്ങൾക്കും നാളെ കാലം മനോഹരമായ മറുപടികൾ തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സങ്ങേയറ്റം ശാന്തമാകും. അനാവശ്യമായ ആകുലതകൾ നമുക്ക് മാറ്റിവെക്കാം. സംഭവിക്കുന്നതിനെയെല്ലാം പുഞ്ചിരിയോടെ അംഗീകരിച്ച് വലിയൊരു പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. തിരിച്ചറിവുകൾ ഉണ്ടാവണം. തിരിച്ചറിവുകൾ ഉണ്ടാവുമ്പോഴാണ് സമാധാനമുണ്ടാവുന്നത്.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ വല്ലാതെ കുടുങ്ങിപ്പോവാറുണ്ടല്ലേ. ഒരു ലൂപ്പാണ് എൻ്റെ ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ. നമ്മളൊട്ടും ബഹുമാനിക്കാത്ത സൗഹൃദങ്ങൾ, വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കരിയറിലെ വളർച്ചയെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങൾ, ഇവയിലൊക്കെ കിടന്നിട്ട് നമ്മൾ വല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സമാധാനവും സന്തോഷവും കെടുത്തുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്ന് മാറി നടക്കാനായിട്ട് നമ്മൾ വല്ലാതെ ഭയപ്പെടും. ശരിയല്ലേ? ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ കെട്ടിപ്പടുത്തത് ഇവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് നാളെ എന്ത് സംഭവിക്കും? എൻ്റെ സേഫ്റ്റി ഇല്ലാതാകുമോ? എനിക്ക് ഇനിയൊരു സ്റ്റാർട്ടിങ്, ഇനിയൊരു തുടക്കം, ഇനിയൊരു ബിഗിനിങ് സാധ്യമാണോ? അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മളെ ഇങ്ങനെ പിന്നോട്ട് വലിച്ചു കൊണ്ടേയിരിക്കും. ആ ഭയം കാരണം താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ കപടമായ മനുഷ്യരുടെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ വെറുതെ ഹോമിച്ച് കളയും. ഒരു കാര്യം ഓർക്കണം, ഒരു വാതിലടയ്ക്കാൻ നമ്മൾ തയ്യാറാകാത്തിടത്തോളം കാലം പുതിയൊരു വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കാൻ പോകുന്നില്ല. ശരിയല്ലേ? എടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മോശം അനുഭവങ്ങളോടും കപടമായിട്ടുള്ള മനുഷ്യരോടും ഫേക്കായിട്ടുള്ള മനുഷ്യരോടും പൂർണ്ണമായ മനസ്സോടെ ഗുഡ് ബൈ പറയാൻ മതിയായ ധൈര്യമുണ്ട് എങ്കിൽ ഈ ജീവിതം തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പുതിയ ഹലോ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് നൽകാം. അത് ഉറപ്പാണ്. നിങ്ങൾ ഗുഡ് ബൈ പറഞ്ഞാൽ മാത്രമേ ഒരു പുതിയ ഹലോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. എത്ര മനോഹരമായിട്ടുള്ള ജീവിത സത്യം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾക്ക് ഗുഡ് ബൈ പറയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു സ്പേസ് ഉണ്ടാക്കുന്നത്. ഒരു പഴയ കമ്പ്യൂട്ടറിൽ നിന്ന് ആവശ്യമില്ലാത്ത ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ പുതിയ കാര്യങ്ങൾ ലോഡ് ചെയ്യാനായിട്ട് കഴിയൂ. ശരിയല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിൽ പുതിയ വീഡിയോസ് എടുക്കണം, നമ്മൾ എന്ത് ചെയ്യും? പഴയ വീഡിയോസ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. പഴയ വീഡിയോസ് ആവശ്യമുണ്ടാകും, അത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുമോ എന്ന് കരുതി നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കൂടുതലാവും, നമുക്ക് പുതിയ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം, എങ്കിൽ മാത്രമേ പുതിയത് ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ പുതിയ ബിസിനസ് ആണെങ്കിലും പുതിയൊരു കരിയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും നിങ്ങളെ അർഹിക്കുന്ന മൂല്യത്തോടെ കാണുന്ന ഒരു പുതിയ സൗഹൃദത്തിലേക്കൊക്കെ ചുവട് വയ്ക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തളർത്തുന്ന പഴയതിനോട് മാന്യമായിട്ട് വിട പറയുക എന്നതാണ്. ഗുഡ് ബൈ പറയുക എന്നത് ഒരിക്കലും ഒരു തോൽവിയേയല്ല, മറിച്ച് അതൊരു വലിയ അതിജീവനമാണ്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും വിട്ടുകൊടുക്കേണ്ടതിനെ വിട്ടുകൊടുക്കാനും മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താനും പഠിക്കുന്നത് യഥാർത്ഥ ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ആണ്. അതാണ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. പക്ഷേ ആ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ടുകളുടെ ഘട്ടം കടന്നു കഴിഞ്ഞാൽ, ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന പുതിയ അവസരങ്ങളും പുതിയ മനുഷ്യരും നിങ്ങളുടെ ആ തീരുമാനത്തെ ശരിവെക്കുന്നതായിട്ട് കാണാം. മാറ്റങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്ത ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കരുത്. പഴയ അധ്യായങ്ങൾ ധൈര്യത്തോടെ അടച്ചു പൂട്ടുക. നിങ്ങളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്ന പുതിയൊരു പുലരെയും പുതിയൊരു തുടക്കത്തെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. ജീവിതം കാത്തുവച്ചിരിക്കുന്ന ആ പുതിയ ഹലോ നിങ്ങളെ കൂടുതൽ ശക്തരാക്കാം. പഴയ ഭയങ്ങളോട്, പഴയ പേടികളോട് നമുക്ക് വിട പറയാം. പുതിയ പ്രതീക്ഷകളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകാം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ഈ വലിയ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എപ്പോഴും മറ്റുള്ളവരുടെ സാന്നിധ്യവും പിന്തുണയും ആഗ്രഹിക്കുന്നവരാണല്ലേ. എവിടെയാണെങ്കിലും, വ്യക്തി ജീവിതത്തിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും, നമ്മളെ സഹായിക്കാനായിട്ട് ഒരുപാട് സൗഹൃദങ്ങളും നമ്മളോട് ചേർന്ന് നിൽക്കാനായിട്ട് വലിയൊരു കുടുംബവും ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. ആ കൂട്ടായ്മകൾ നമുക്ക് വലിയൊരു സേഫ്റ്റി, സുരക്ഷിതത്വ ബോധം തരും. ജീവിതത്തിൽ വലിയൊരു ധൈര്യമൊക്കെ ആ ഒരു കൂട്ടായ്മ തരും അല്ലേ. നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ ഇതൊക്കെ തരും. നമ്മൾ വിചാരിക്കും എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഇത്രയധികം ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കെപ്പോഴും ഇവരുടെയൊക്കെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാമെന്ന്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എത്ര വലിയ ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ഉള്ളിലെ വലിയൊരു സങ്കടത്തെ നേരിടേണ്ടി വരുമ്പോൾ, കരിയറിലെ ഏറ്റവും കഠിനമായൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് ലക്ഷ്യബോധത്തോടെ ചുവട് വയ്ക്കുമ്പോൾ അവിടെ സഹായിക്കാനായിട്ട് ആരും ഉണ്ടാകില്ല. ഒരു കാര്യം പറയട്ടെ, നമ്മളോട് ചേർന്ന് നിൽക്കാനും നമ്മളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാനും ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടായാലും നമ്മുടെ ജീവിതത്തിലെ ചില വഴികൾ നമ്മൾ തനിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടവയാണ്. ആ യാത്രകളിൽ സഹായത്തിനായിട്ട് മറ്റാരുടെയെങ്കിലും കൈകൾക്ക് വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അവിടെ തന്നെ അവസാനിച്ചു പോകും. സ്വന്തം സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറാനായിട്ട് നിങ്ങൾ തനിയെ തന്നെ ചുവട് വയ്ക്കണം. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ കൂടെ ഉണ്ടാകാനായിട്ട് സുഹൃത്തുക്കൾക്ക് കഴിയില്ല. കരിയറിലെ വലിയൊരു പ്രതിസന്ധിയിൽ കഠിനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ബിസിനസ് പങ്കാളികൾക്ക് പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ആകുലതകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ആ നിമിഷങ്ങളിലൊക്കെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ തനിയെ നടത്തുന്ന ആ പോരാട്ടങ്ങളുമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. തനിച്ച് നടക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ശാപമല്ല, മറിച്ച് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള പ്രകൃതിയുടെ വലിയൊരു അവസരം കൂടിയാണ്. അതിപ്പോൾ കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഒറ്റയ്ക്കുള്ള ആ യാത്രകളാണ് നമുക്ക് വലിയ അനുഭവങ്ങൾ തരുന്നത്. നമ്മെ കൂടുതൽ ആത്മബലമുള്ളവരാക്കി മാറ്റുന്നത് അതാണ്. കൂടെയുള്ളവരുടെ സ്നേഹത്തെയും പിന്തുണയും എപ്പോഴും ബഹുമാനിക്കണം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും വേണം. പക്ഷേ അതിനപ്പുറം സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് തനിയെ വഴിവെട്ടി മുന്നേറാനുമുള്ള ഒരു ആർജവം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുക. കൂടെ ആരുമില്ലല്ലോ എന്നോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ചില വഴികളിൽ നിങ്ങൾ തനിച്ചാണെങ്കിൽ അതിനർത്ഥം പ്രകൃതി നിങ്ങളെ കൂടുതൽ ശക്തനായൊരു വ്യക്തിയായി മാറ്റാൻ ഒരുക്കുകയാണ് എന്നാണ്. മറ്റുള്ളവരുടെ കൈകളിൽ, മറ്റുള്ളവരുടെ തണലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ വഴികളിലൂടെ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക. നിങ്ങളുടെ ആ ഒറ്റയ്ക്കുള്ള വിജയം നാളെ ചരിത്രമായിട്ട് മാറും. അനാവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസി നമുക്ക് ഒഴിവാക്കുക. അനാവശ്യമായിട്ട് ആളുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുക. സ്വന്തം ആത്മബലത്തിൽ വിശ്വസിച്ച് തനിച്ചുള്ള വഴികളെ പോലും പുഞ്ചിരിയോടെയും ആത്മവിശ്വാസത്തോടെയും ആ വഴികളിലൂടെ നടക്കാനായിട്ട് പഠിക്കുക.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
3: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
2: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: മലയാളികളുടെ പ്രിയ ഗായകൻ ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായൊരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ KJ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരെയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RJ ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയും ഒക്കെ ചെയ്ത, പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദന വളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു വലിയ സ്റ്റേജാണ്, ഞാൻ പെർഫോം ചെയ്യാണ് എന്ന ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് കോലക്കുഴൽ വിളിക്കേട്ടു എന്ന ഗാനത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിന് മെരുക്കിയെടുത്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സമ്മാനിച്ച മറ്റൊരു മനോഹര ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട്, എ കെ ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM.

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിനെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ചു കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ

പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺ.

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ. അച്ഛന്റെ മകനാണ്, തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷെ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അതിലെ ഏറ്റവും മനോഹരമായ വരികൾ, അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികളെഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം.

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൻ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടിയ അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികളെഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീലുള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ എന്ന ഗാനം അല്ലെ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ് വിത്ത് ആർ ജി ഹീറ.

മലരെ എന്ന ഒറ്റ ഗാനം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പാട്ടുമായി കണക്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെയും ഈ പാട്ടിന്റെയും ഒക്കെ വിജയം തന്നെയാണ്. ആൻഡ് ഇതിന്റെ സംഗീത സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ ഒരുപാട് പേരെ ട്രൈ ചെയ്തു, പക്ഷെ അവസാനമാണ് വിജയ് യേശുദാസ് എന്ന ഒരു ശബ്ദത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതും ആ ശബ്ദം തന്നെ ഈ പാട്ടിന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ആ സമയത്ത് നേരമൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞു, വിജയ് യേശുദാസ് പാടി അവസാനിപ്പിക്കുന്നു, പോരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല ഈ പാട്ട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് വിജയ് യേശുദാസ് ചിന്തിച്ചിരുന്നില്ല എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു, പലർക്കും ഇതിന്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വീഡിയോ എടുത്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസും പാട്ടുകളോടുള്ള അമിതമായ ഒരു സ്നേഹമൊക്കെ ലഭിച്ച ഒരു സിനിമ, ഒരു ഗാനം. ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മ വരികളെഴുതി, രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത ഗാനം. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് മലരെ എന്ന വാക്കിലേക്ക് എത്തിയത് എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ജേണിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു പ്രേമം എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഷർട്ട് നല്ലാർക്ക്?
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി സൂപ്പർ.

ഒരുപാട് നല്ല പാട്ടുകൾ വിജയ് യേശുദാസ് എന്ന ഗായകനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഒരു വിങ്ങലായി, അല്ലെങ്കിൽ ഇന്നും ഒരു ഒരു മധുരമുള്ള വേദനയായി എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് അകലെയോ നീ അകലെയോ എന്ന ഗാനം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും വലിച്ചെടുത്തിട്ടുള്ളൊരു ഗാനം എന്ന് ഞാൻ പറയും. ചിറ്റൂർ ഗോപിയാണ് ആക്ച്വലി ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. ആൻഡ് വളരെ മനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നതും. കിളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി, വിട ചൊല്ലിയ മനസ്സുകൾ ഇടറുകയായി മൂകം. മനോഹരമായ വരികൾ ഫ്രം ചിറ്റൂർ ഗോപി. ആൻഡ് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മാജിക് കൂടി സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. വിജയ് യേശുദാസ് എന്ന അതുല്യ ഗായകനിൽ നിന്നും ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആർജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.